0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30 കോടി 12 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യമെന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
2: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കരായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 എണ്ണം ദക്ഷിണാഫ്രിക്കയ്ക്കും 1 എണ്ണം മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പുകാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസാണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
0: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE യുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസൈബിയുമായി

0: ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
1: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% तक करकर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായി മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മതവിശ്വാസവും ദൈവസങ്കല്പവും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കുമ്പോഴും അനുദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ മനുഷ്യൻ ആശ്രയിക്കുന്നത് ശാസ്ത്രീയവും യുക്തിസഹവുമായ സംവിധാനങ്ങളെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരാധനാലയങ്ങളിലെ മോഷണങ്ങളോട് സമൂഹം പ്രതികരിക്കുന്ന രീതി. ലോകത്തിന്റെ പല കോണുകളിലുമുള്ള ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ മോഷണം നടന്നാൽ അവിടെയുള്ള അധികാരികളോ ഭക്തരോ പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിച്ചിരിക്കാറില്ല. പകരം അവർ ആദ്യം ഓടിയെത്തുന്നത് പോലീസിനെ വിവരമറിയിക്കാനും നിയമ സംവിധാനങ്ങളെ അഭയം പ്രാപിക്കാനുമാണ്. സർവശക്തനും സർവവ്യാപിയുമായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടത്തിൽ പോലും മനുഷ്യൻ സൃഷ്ടിച്ച നിയമവ്യവസ്ഥയെയും അന്വേഷണ ഏജൻസികളെയും ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് ആഴത്തിലുള്ള ചില യുക്തിചിന്തകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യന്റെ ആദ്യത്തെയും അവസാനത്തെയും ആശ്രയം പ്രകൃത്യാതീത ശക്തികളല്ല, മറിച്ച് മനുഷ്യൻ തന്നെ കെട്ടിപ്പടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളും സാമൂഹിക വ്യവസ്ഥിതികളുമാണ് എന്ന വലിയൊരു യാഥാർത്ഥ്യം ഈ പ്രവണത അടിവരയിട്ടുറപ്പിക്കുന്നു. ഈ വിഷയത്തെ യുക്തിപരമായി വിശകലനം ചെയ്യുമ്പോൾ ഭക്തന്റെയും അവിശ്വാസിയുടെയും ബോധമനസ്സിൽ ഒരുപോലെ തെളിയുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നന്മതിന്മകളെ തിരിച്ചറിയുന്ന, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്നാണ് പരമ്പരാഗത വിശ്വാസം. എന്നാൽ തന്റെ സ്വന്തം വാസസ്ഥലത്തു നിന്നോ തന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങളോ മോഷ്ടിക്കപ്പെടുമ്പോൾ ആ തിന്മ തടയാനോ മോഷ്ടാവിനെ അപ്പപ്പോൾ ശിക്ഷിക്കാനോ ദൈവത്തിന് കഴിയാതെ പോകുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ നിസ്സഹായത അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ദൈവത്തിന്റെ അദൃശ്യത ചർച്ചയാകുന്നത്. ഒരു കള്ളൻ മോഷണം നടത്തുമ്പോൾ ദൈവത്തിന് അവിടെയൊരു സാക്ഷി മാത്രമാകാനേ കഴിയുന്നുള്ളൂ. എന്നാൽ ആ കള്ളനെ കണ്ടെത്താനും തെളിവുകൾ ശേഖരിക്കാനും നഷ്ടപ്പെട്ടവ തിരികെ പിടിക്കാനും ശാസ്ത്രീയമായ അന്വേഷണ രീതികളും വിരലടയാള പരിശോധനയും CCTV ദൃശ്യങ്ങളും പോലീസിന്റെ ബുദ്ധിയും തന്നെ വേണം. അതായത്, അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കാൾ ഭൗതിക ലോകത്ത് കൃത്യമായി ഫലം നൽകുന്നത് മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അവൻ നിർമ്മിച്ച നിയമവ്യവസ്ഥയുമാണ്. മറ്റൊരു പ്രധാന വശം, മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത യുക്തിബോധം അടിയന്തര ഘട്ടങ്ങളിൽ വിശ്വാസത്തെ മറികടക്കുന്നു എന്നതാണ്. ആരാധനാലയങ്ങളിലെ ഭാരവാഹികൾ പോലും വലിയ സാമ്പത്തിക മൂല്യമുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ദൈവത്തിന്റെ കാവലിനേക്കാൾ വിശ്വസിക്കുന്നത് അത്യാധുനികമായ ലോക്കറുകളെയും സെക്യൂരിറ്റി ജീവനക്കാരെയും ക്യാമറകളെയുമാണ്. മോഷണം നടന്നതിനു ശേഷം പോലീസിനെ വിളിക്കുന്നത് പോലെ തന്നെ യുക്തിസഹമായ കാര്യമാണ് മോഷണം തടയാൻ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഈ പ്രവൃത്തിയിലൂടെ മനുഷ്യൻ തന്നെ അറിയാതെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൗതികമായ ഒരു വസ്തുവിനെ സംരക്ഷിക്കാൻ ഭൗതികമായ കാവൽ തന്നെയാണ് പ്രധാനം. പ്രാർത്ഥനകൾക്കോ ആത്മീയ അനുഷ്ഠാനങ്ങൾക്കോ ഭൗതിക വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് പരമ്പരാഗതമായി വിശ്വാസികളായ മനുഷ്യരിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപകടം വരുമ്പോൾ ദൈവത്തെ വിളിക്കുകയും എന്നാൽ അത് പരിഹരിക്കാൻ പോലീസിനെയും ഡോക്ടർമാരെയും അഗ്നിശമന സേനയെയും ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഈ ഇരട്ടത്താപ്പ് വലിയൊരു യുക്തിരാഹിത്യമാണ് കാട്ടിത്തരുന്നത്.

ആത്യന്തികമായി ആരാധനാലയങ്ങളിൽ മോഷ്ടാവ് കയറുമ്പോൾ പോലീസിനെ വിളിക്കുന്ന പ്രവണത തെളിയിക്കുന്നത് മനുഷ്യൻ എത്രയൊക്കെ അമാനുഷിക ശക്തികളിൽ വിശ്വസിച്ചാലും ജീവിക്കുന്നത് തികച്ചും ലൗകികവും ശാസ്ത്രീയവുമായ ഒരു ലോകത്താണ് എന്നാണ്. ഭയം, ആശ്വാസം, പരലോക ചിന്തകൾ എന്നിവയ്ക്കപ്പുറം പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രകൃത്യാതീത ശക്തികൾക്ക് കഴിയില്ല എന്ന വലിയൊരു സത്യം ഈ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. നിയമം, നീതിന്യായം, പോലീസ്, ശാസ്ത്രം എന്നിവയാണ് സമൂഹത്തെ സമാധാനപരമായി മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തെക്കാൾ മനുഷ്യൻ വിശ്വസിക്കേണ്ടതും ഭയക്കേണ്ടതും ഈ ഭൗതിക നിയമങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലെ മോഷണ കേസുകൾ തെളിയിക്കാൻ പോലീസിന് കൈമാറുന്നതുപോലെ സമൂഹത്തിലെ മറ്റെല്ലാ അന്ധവിശ്വാസങ്ങളെയും അനീതികളെയും നേരിടാൻ യുക്തിചിന്തയും ശാസ്ത്രബോധവും മനുഷ്യത്വവും മാത്രമാണ് ഏകവഴി എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യ സമൂഹം വളരേണ്ടതുണ്ട്. ഓമന മാമിക്ക് ഇന്ന് 86 വയസ്സുണ്ട്. തന്റെ 12 വയസ്സിൽ തുടങ്ങിയതാണ് അവർ പൊങ്കാല അർപ്പിക്കാൻ. കഴിഞ്ഞ 74 വർഷമായി ഒരു മുടക്കവുമില്ലാതെ കടുത്ത വെയിലിലും പുകയിലും ഉരുകി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മം എന്ന രീതിയിൽ അത് തുടർന്നുകൊണ്ടേയിരുന്നു. 7.5 പതിറ്റാണ്ട് കാലം ഭക്തിയോടെ സമർപ്പിച്ച ആ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലും ഓമനമാമിയുടെ ജീവിതത്തിൽ ഇന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രായത്തിന്റെ അവശതകളിലും പട്ടിണി മാറ്റാൻ പാടുപെടുന്ന അവരുടെ ജീവിതം പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ട് മാത്രം ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും എന്ന പരമ്പരാഗത വിശ്വാസങ്ങൾക്ക് നേരെ വലിയൊരു ചോദ്യചിഹ്നമുയർത്തുന്നുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ പ്രകൃത്യാതീത ശക്തികളിലുള്ള അമിതമായ വിശ്വാസം മനുഷ്യന്റെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ പ്രാപ്തമല്ല എന്നതിന്റെ നേർചിത്രമാണ് ഓമനമാമി. ഒരു മനുഷ്യന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാറേണ്ടത് സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലൂടെയും കൃത്യമായ സാമൂഹിക പിന്തുണയിലൂടെയും പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളിലൂടെയുമാണ്. തലമുറകളായി മനുഷ്യർ തങ്ങളുടെ അധ്വാനവും സമ്പത്തും സമയവും കണ്ണുമടച്ച് ആരാധനാലയങ്ങളിലും വഴിപാടുകളിലും നിക്ഷേപിക്കുമ്പോഴും അടിസ്ഥാനപരമായ പട്ടിണിക്ക് പരിഹാരമുണ്ടാക്കാൻ ആ അദൃശ്യ ശക്തികൾക്ക് കഴിയുന്നില്ല. ഓമനമാമിയുടെ ഈ അവസ്ഥ അന്ധമായ ഭക്തിക്കപ്പുറം മനുഷ്യനെ താങ്ങി നിർത്താൻ യുക്തിസഹമായ സാമൂഹിക ഇടപെടലുകളും പരസ്പരമുള്ള കരുതലുമാണ് ഉണ്ടാകേണ്ടത് എന്ന വലിയ പാഠമാണ് എന്നെ എക്കാലവും ഓർമ്മിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ദൈവമില്ല എന്ന അറിവിനെ കൂടുതൽ എനിക്ക് ദൃഢമാക്കി തന്നത് ഓമനമാമിയുടെ ജീവിതാനുഭവങ്ങളാണ്.

എന്റെ നാടിനടുത്ത് മൺമറഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായി ഒരു മകൻ സ്നേഹത്തോടെ ഒരു ചെറിയ കോവിൽ പണിതത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ പെറ്റുപോറ്റിയ അമ്മച്ചി മരിച്ചെങ്കിലും ഇവിടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു അവന്റെ ആത്മാർത്ഥമായ ചിന്ത. അമ്മച്ചിയുടെ വലിയൊരു ഫോട്ടോയും വെച്ച് ദിവസവും വിളക്ക് കൊളുത്തി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നതിനിടയിലാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അമ്മച്ചിക്ക് അമാനുഷിക ശക്തിയുണ്ട് എന്നൊരു കിംവദന്തി നാട്ടിൽ പരന്നു. എവിടെ നിന്നോ വന്ന ആരോ ഒരാൾക്ക് ലോട്ടറി അടിച്ചതും മറ്റൊരാളുടെ പശു പ്രസവിച്ചതുമെല്ലാം ഈ അമ്മച്ചി ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു. അതോടെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങളുടെ ഒഴുക്കായി. അമ്മച്ചിയുടെ കാൽക്കൽ നാണയങ്ങളും നോട്ടുകളും കുന്നുകൂടാൻ തുടങ്ങി. ഭക്തിമൂത്തതോടെ അവിടെയൊരു വലിയ പണപ്പെട്ടി സ്ഥാപിതമായി. വരുമാനം ലക്ഷങ്ങൾ കടന്നതോടെ അതുവരെ ഈ കോവിലിന്റെ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ജ്യേഷ്ഠൻ പെട്ടെന്നൊരു ദിവസം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആത്മാർത്ഥത തുളുമ്പുന്ന മുഖത്തോടെ അവൻ അനുജനോട് പറഞ്ഞു, എടാ, നമ്മുടെ അമ്മച്ചിയെ നീ മാത്രം പൂജിച്ചാ പോരാ, മൂത്ത മകനായ എനിക്കും അതിൽ അവകാശമുണ്ട്. ഇനി മുതൽ ഈ ദൈവകാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. സ്നേഹത്തിന്റെ പേരിൽ തുടങ്ങിയ കോവിൽ അങ്ങനെ ജ്യേഷ്ഠൻ കൈയടക്കി. അതോടെ അനുജനും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അമ്മച്ചിയോടുള്ള സ്നേഹമെല്ലാം പണപ്പെട്ടിയിലെ പണത്തോടുള്ള ആർത്തിയായി മാറി. രണ്ടുപേരും ചേർന്ന് വരുമാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി കോവിലിന് മുന്നിലിട്ട് തല്ലുകൂടാൻ തുടങ്ങി. മാധവി അമ്മൂമ്മ ഒരിക്കൽ രണ്ടുപേരോട് ചോദിച്ചു, ഇത്രയും ശക്തിയുള്ള നിങ്ങളുടെ അമ്മച്ചി ദൈവം ഇതൊക്കെ കണ്ടിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെയൊന്ന് ശപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാത്തത് എന്താ? ന്യായമായ ആ ചോദ്യത്തിനു മുന്നിൽ സഹോദരന്മാർ രണ്ടുപേരും മറുപടിയില്ലാതെ പതറി. എങ്കിലും അവരുടെ കണ്ണുകൾ അപ്പോഴും ആ പണപ്പെട്ടിയിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. സ്വന്തം മക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ അനീതിക്കും കലഹത്തിനു മുന്നിൽ ഫോട്ടോയിലിരുന്ന് ആ അമ്മച്ചി ദൈവം നിസ്സംഗതയോടെ മൗനം തുടർന്നു. യഥാർത്ഥ ദൈവം ആ അമ്മച്ചിയല്ല, മറിച്ച് സഹോദരന്മാർ പൂജിക്കുന്ന പണം തന്നെയാണ്. മനുഷ്യൻ പലപ്പോഴും ഭക്തിയുടെയോ സ്നേഹത്തിന്റെയോ പേരിൽ ആരാധനാലയങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും അതിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കടന്നുവരുന്നതോടെ ഭക്തി വെറും കച്ചവടവും ദൈവം ഒരു വിപണന വസ്തുവുമായി മാറുന്നു. അദൃശ്യരായ ദൈവങ്ങൾക്കോ മൺമറഞ്ഞുപോയ പൂർവികർക്കോ ഭൗതിക ലോകത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടാൻ കഴിയില്ല. പണത്തിനു മുന്നിൽ മനുഷ്യന്റെ എല്ലാവിധ ആത്മീയ വികാരങ്ങളും ചോർന്നു പോകുമെന്ന വലിയ സത്യം ആ ജ്യേഷ്ഠാനുജന്മാർ തെളിയിച്ചു. ഇന്നും ആ കോവിലിൽ പൂജകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് അമ്മച്ചിക്കല്ല, പണപ്പെട്ടിയിലെ പണദൈവത്തിനാണെന്ന് മാത്രം. നാട്ടിൽ ദൈവത്തെ ആദ്യം ചോദ്യം ചെയ്തത് മാധവിയമ്മൂമ്മയായിരുന്നു. പാപം കിട്ടി അവർ പണ്ടാരമടങ്ങിപ്പോകുമെന്ന് അവരെ സാവിത്രി മനമുരുകി ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പണ്ടാരമടങ്ങിയത് സാവിത്രിയായിരുന്നു. ഒരു ദൈവവും മാധവിയമ്മൂമ്മയെ തൊട്ടില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയാണ് ഓർമ്മ വരുന്നത്. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം. നേരമൊരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം സങ്കീർണവുമായ രണ്ടു വാചകങ്ങളാണിത്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബബന്ധങ്ങളിലും നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ രണ്ടു പ്രയോഗങ്ങൾക്കിടയിൽ വലിയൊരു മനഃശാസ്ത്രപരമായ അന്തരമുണ്ട്. വെറും വാക്കുകളുടെ കസരത്തല്ല ഇത്, മറിച്ച് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളും വിവേകവും തമ്മിലുള്ള പോരാട്ടമാണ്. ഐ ലവ് യു ബട്ട് അഥവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്ന വാചകത്തിൽ സ്നേഹത്തെക്കാൾ പ്രാധാന്യം പക്ഷേ എന്ന വാക്കിനാണ്. ഇവിടെ സ്നേഹമെന്നത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഇവിടെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഥവാ യുക്തിചിന്തകളുടെ കേന്ദ്രമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പങ്കാളിയുടെ പോരായ്മകളെയും മാറ്റേണ്ട സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇവിടെ നിഴലിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരർത്ഥം ഇതിനുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ ഒരു മതിൽ തീർക്കുന്നു. സ്നേഹത്തെക്കാൾ ഉപരി പരാതികൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന അവസ്ഥയാണിത്. ബട്ട് ഐ ലവ് യു അഥവാ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ പക്ഷേ എന്ന വാക്ക് ആദ്യം വരുന്നു. അതായത് പങ്കാളിയുടെ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടക്കുന്ന വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ. ഇവിടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം അഥവാ വികാരങ്ങളുടെ കേന്ദ്രമാണ് ആധിപത്യം പുലർത്തുന്നത്.

നൽകുന്ന താൽക്കാലിക ആവേശത്തെക്കാൾ അവരുടെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുന്ന ഓക്സിറ്റോസിൻ നൽകുന്ന ആത്മബന്ധമാണ് സുസ്ഥിരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ബന്ധങ്ങളിൽ പക്ഷേ എന്നത് സ്നേഹത്തിന് തടസ്സമാകരുത്, മറിച്ച് സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള കാരണമാകണം. നീ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നീ ഇങ്ങനെയായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സ്നേഹത്തിന്റെ യഥാർത്ഥ വിജയം.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപ്പൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: എനിക്ക് അതിന്റെ സിനിമയ്ക്ക് പോണ്ടേ?

0: ആണോ?
1: ഇല്ല, മറന്നില്ല. വേണ്ട.
0: എന്ത് വേണ്ട?
1: സിനിമ.
0: ഏ, ചവിട്ടി ഞാൻ അവിടെ 100 പണികളിൽ ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോന്നിരിക്കുന്നു. എന്നിട്ടിപ്പോ ഒരു പിള്ളകളി.
1: അയ്യോ ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കാണാൻ കൊള്ളൂല.
0: കാണാൻ കൊള്ളൂല്ലേ?
1: കൊള്ളൂല. ഇപ്പൊ സിറ്റിയിലോടുന്ന ഒറ്റപ്പടവും കാണാൻ കൊള്ളൂല.
0: ഇവറ്റേക്ക് പിന്നെ എന്തിനാ മണപ്പിക്കാനാ കൊള്ളുക? ആര് പറഞ്ഞു നിന്നോട് വിശുദ്ധ സത്യം?
1: ആര് പറഞ്ഞു? കരുണ.
0: ഓ, അവളാ തീരുമാനിക്ക.
1: ആ, അവൾ എല്ലാ സിനിമയും കാണും. അവള് പറഞ്ഞു ഇപ്പൊ ഓടുന്ന ഒറ്റപ്പടവും കുടുംബവും കാണാൻ കൊള്ളൂല, ഒറ്റയ്ക്കും കാണാൻ കൊള്ളൂല. പിന്നെ ചേട്ടനിത് എവിടുത്തെ മണക്കൂസ്? രാവിലെ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേറി ഇന്ന് സീരിയസ് ആയിട്ട് എടുത്തോ?
0: തീരുമാനങ്ങൾ മാറ്റി നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തിത്തരാം. സിനിമ കൊള്ളൂല്ലെങ്കിൽ ബീച്ചിൽ എവിടെയെങ്കിലും നിന്നെ ഞാൻ ഇന്ന് കൊണ്ടു നേടും. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ.
1: എങ്കിലും ഒന്ന് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണ്ട.
0: ലാത്തിയൊക്കെ പിന്നെ, ആദ്യം നീ ഇറങ്ങാൻ റെഡിയായിക്കോ.
1: ശരി.
2: ഇതുകൊണ്ടിപ്പോ
0: അതുകൊണ്ടായിരുന്നു ആയാ മതി. ഇത് എന്നെ അച്ഛനെ കൊടുത്തിട്ടല്ല, മയ്യാതെ നടക്കുന്ന ആ കുട്ടിയെ കൊടുത്തിട്ടാ. അവളും എന്റെ അനിയത്തിയായി പോയില്ലേ.
2: എനിക്ക് എന്റെ ദൈന്യത പറയാൻ നീയേ ഉള്ളൂ.
0: അതിപ്പോഴല്ല ഓർക്കേണ്ടത്. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പുറത്ത് 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഭാരം വെച്ച് കൊടുത്തിട്ട് രണ്ടാം കല്യാണം നടത്താൻ മുമ്പ് ആലോചിക്കണമായിരുന്നു. അന്നാ പിള്ളേർക്ക് അവരുടെ ദൈന്യത പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയാൾ മുറ്റാത്ത ചിറകും വെച്ച് പറന്നൊരു കരയെടുത്തപ്പോ വിഷമം പറയാൻ എന്റെ അച്ഛൻ. അച്ഛൻ വെച്ചുള്ളത് എങ്ങനെയാ ചെല്ലട്ടെ, നേരെ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. അയാൾ അവരെയെങ്കിലും നേരെ നോക്കണമായിരുന്നു. ഇതതുമില്ല,
1: ഓരോരുത്തർക്ക് ഓരോ ഫേറ്റ്.
0: ഇത് ഫേറ്റ് ഒന്നുമല്ലടി, ചോദിക്കാൻ ആളില്ല എന്നത് കൊണ്ടാ. ആൽക്കഹോളിക് ആയി കഴിഞ്ഞാ പിന്നെ ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല.
1: അങ്ങനെ പറയുകയാണേൽ അച്ഛന്റെ ചുമതലയില്ലായ്മ കണ്ടിട്ടാവും ചേട്ടൻ ഇത്ര വലിയ റെസ്പോൺസിബിൾ ആയത്.
0: ആയിരിക്കും ഒരു പക്ഷേ.
1: ആ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ സാറിന് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അതിന് മുഴുവൻ കാരണക്കാരൻ അച്ഛനായിരിക്കും.
0: അവളൊരു അച്ഛന്റെ കുട്ടി.
1: ഞായറാഴ്ച നല്ല ദിവസവുമായിട്ട് രാവിലെ ഒരു വിഷയം കിട്ടിയത്.
2: കണ്ണു തുറച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ തുറച്ചു കളയും.
1: ഇവിടെ കാർഡിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ചരമക്കാർഡ് അടിച്ചതിൽ ഒന്നെങ്കിലും
2: ആവാമായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല മാപ്പ്.
1: ഞാൻ ദിവസവും പത്രം നോക്കുക, പോസ്റ്റ്മാനെ കാക്കുക. എവിടെ
2: ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. മരണ വീട്ടിലെ ടെൻഷനും ബോറും കാരണം ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെങ്കിലും അറിഞ്ഞു കാണുമെന്നും കരുതി.
1: എനിക്ക് ജോൽസ്യമില്ല.
2: ഓർക്കില്ല?
1: ഓർക്കണ്ട, ഒന്നും ഓർക്കണ്ട, ആരും ഓർക്കണ്ട.
2: അവർ കണ്ടോളൻസ്. ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. വിവരം അറിഞ്ഞിട്ട് പോവുകയായിരുന്നു.
0: അതെ,
2: ദാറ്റ് യുവർ മദർ ഈസ് നോ മോർ.
0: അല്ല,
2: സീരിയസ് ആണെന്നേ അവർ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി മരിച്ചതിന് ശേഷമാണ് ടെലിഗ്രാം അടിച്ചത്.
0: ഷോക്ക്.
2: ഇപ്പോഴാണോ അറിഞ്ഞത്? ദാറ്റ് വാസ് ടു മച്ച്. അതിനെങ്കിലും അറിയിക്കണമായിരുന്നു.
1: എന്തായിരുന്നു പെട്ടെന്ന്?
2: മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. തർജ്ജമ ചെയ്ത് വരുമ്പോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഞാൻ ധരിച്ചത് ഈ ന്യൂസ് കേട്ടിട്ട് മീര ഉള്ളിൽ സന്തോഷിക്കുമെന്നായിരുന്നു. ഭാവിയിൽ ഒരു അമ്മായിയമ്മ പോരിന്റെ സ്വല്ലം ഒഴിവാക്കുകയാണല്ലോ. ഒരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സ്കോപ്പ് ഒക്കെ അതിലുണ്ട്.
1: അറിയില്ല, എന്നെ അമ്മയെ കണ്ടിട്ടില്ലാത്ത ഞാൻ ആ അമ്മയിൽ ഒരു അമ്മയെ കാണാനിരിക്കുന്നു.
2: സോറി സോറി സോറി, നേരായിട്ടും സോറി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, തെറ്റുകളിൽ നിന്ന് പഠിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഒരു തെറ്റ് ഒരു പാഠമാണ്. ആ പാഠം നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ നമുക്ക് ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാൻ സാധിക്കും. തെറ്റുകളെ ഒരു പരാജയമായി കാണാതെ ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയായി കാണാൻ നമുക്ക് കഴിയണം. തെറ്റുകൾ നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിവേകമുള്ളവരുമാക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു പരീക്ഷയിൽ ഒരുപാട് മാർക്ക് കുറഞ്ഞു. അത് കാരണം ആ കുട്ടി ഒരുപാട് ദുഃഖിച്ചു. അതിന്റെ അമ്മ ആ കുട്ടിയോട് പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, നീ ഈ പരീക്ഷയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു. പക്ഷേ നീ ഈ തെറ്റുകളിൽ നിന്ന് പഠിക്കണം. അമ്മയുടെ വാക്കുകൾ കേട്ട് ആ കുട്ടി ആ തെറ്റുകൾ തിരുത്തി വീണ്ടും വീണ്ടും പഠിച്ചു. അടുത്ത പരീക്ഷയിൽ ആ കുട്ടിക്ക് ഒരുപാട് മാർക്ക് ലഭിച്ചു. ആ കുട്ടിക്ക് മനസ്സിലായി തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് ഒരു വലിയ വിജയമാണെന്ന്. ഈ കഥയിലെ കുട്ടിയെപ്പോലെയാണ് നമ്മളും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് എങ്ങനെയാണ് തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുക? തെറ്റ് അംഗീകരിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് ആദ്യം സാധിക്കണം. തെറ്റ് എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നമ്മുടെ തെറ്റുകൾ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ തെറ്റുകൾ നമ്മുടെ വഴികാട്ടികളാകട്ടെ. ഈ ദിവസം നമ്മൾക്ക് തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, തെറ്റുകൾ ഉണ്ടാകാതെ നോക്കാനാകും.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ചരിത്രപരമായ മുഹൂർത്തത്തെക്കുറിച്ചാണ്. കേരളം എന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ, ലോകത്ത് ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ, അതായത് 1957 ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിലെത്തി. ഇന്ത്യയിൽ ആദ്യമായും ലോകത്തിൽ രണ്ടാമതായും ജനാധിപത്യപരമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. EMS നമ്പൂതിരിപ്പാട് എന്ന ധീരനായ നേതാവ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഈ വിജയം വെറും ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ജാതീയതയുടെയും ഭൂവുടമകളുടെയും ചൂഷണത്തിൽ നിന്ന് മോചനം നേടാൻ കൊതിച്ച ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു അത്. EMS മന്ത്രിസഭയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ലക്ഷ്യത്തിലേക്കെത്താൻ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ വിപ്ലവകരമായിരുന്നു. ഒന്നാമതായി അവർ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട ഈ ബിൽ അധ്യാപകരുടെ വേതനം വർദ്ധിപ്പിക്കാനും സ്കൂളുകളുടെ ഭരണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടു. ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. എങ്കിലും ഈ ബിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. രണ്ടാമതായി അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഭൂപരിഷ്കരണ നിയമമായിരുന്നു. അധികാരമുള്ളവന് ഭൂമി എന്നതായിരുന്നു അക്കാലത്തെ നിയമം. ഭൂരഹിതരായ സാധാരണക്കാർക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമകളെപ്പോലെയായിരുന്നു അവരുടെ ജീവിതം. EMS സർക്കാർ ഈ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കൃഷി ചെയ്യുന്നവന് ഭൂമി ലഭിക്കണം എന്ന തത്വം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇത് ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാൻ വഴിയൊരുക്കി. ഈ നിയമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക പരിഷ്കരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. EMS മന്ത്രിസഭയുടെ കാലഘട്ടം വെറും ഭരണപരമായ മാറ്റങ്ങൾ മാത്രമല്ല, ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഗൌരവമായി കണ്ടു. പാവപ്പെട്ടവർക്ക് വീട്, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ഭരണത്തിന്റെ സ്വാധീനം പിന്നീട് വന്ന സർക്കാരുകളെയും സ്വാധീനിച്ചു. കേരളത്തിൽ ഒരു വികസനപരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ ഈ ഭരണം വലിയ പങ്കുവഹിച്ചു. EMS സർക്കാരിനെ 1959 കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. എങ്കിലും ആ ചെറിയ കാലയളവിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. EMS മന്ത്രിസഭ ഒരു ഭരണകൂടം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ ഈ മന്ത്രിസഭ വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. EMS എന്ന പേര് കേവലം ഒരു നേതാവിന്റെ പേരല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ഒരു ആശയമാണ്. ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു തിലോത്തമ. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ സംഭാഷണം. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. യേശുദാസ്, പി സുശീല, എസ് ജാനകി, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1966 December 22 പ്രദർശനത്തിനെത്തി സത്യൻ, മധു, പ്രേംനസീർ, തിക്കുറിശി സുകുമാരൻ നായർ, ശ്രീധരൻ നായർ, ഭാസി, എസ് പി പിള്ള, മണവാളൻ ജോസഫ്, എ കെ തേവർ, കെ ആർ വിജയ, ശാരദ, ഫിലോമിന, ശൈലജ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 7 പാട്ടുകളായിരുന്നു തിലോത്തമ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം തിലോത്തമ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമ്മുടെ ഇന്നത്തെ കോടതികളും ശാസ്ത്രീയമായ നിയമസംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതവും ഭയവും തോന്നിയേക്കാം. പഴയ തിരുവിതാംകൂറിലെ നീതിന്യായ വ്യവസ്ഥയുടെ സിരാകേന്ദ്രമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ ഇതിനുദാഹരണമാണ്. തെളിവുകൾക്കും സാക്ഷികൾക്കും പകരം തിളയ്ക്കുന്ന നെയ്യും തുലാസും വിധിയെഴുതിയിരുന്ന അന്ധവിശ്വാസ ജട്ടിലമായ ഒരു കാലമായിരുന്നു അത്. കുറ്റവാളികളെ കണ്ടെത്താൻ ദൈവനിശ്ചയമെന്ന പേരിൽ അതിക്രൂരമായ പരീക്ഷകളാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്. സാധാരണക്കാർക്കും ചില സമുദായത്തിൽപ്പെട്ടവർക്കും വേണ്ടിയുള്ളതായിരുന്നു കൈമുക്കൽ എന്ന അഗ്നിപരീക്ഷ. മോഷണമോ ചാരിത്രലംഘനമോ ആരോപിക്കപ്പെട്ടാൽ നിരപരാധിത്വം തെളിയിക്കാൻ ക്ഷേത്രമണ്ഡപത്തിൽ തിളച്ചുമറിയുന്ന നെയ്യ് നിറച്ച വലിയ ചെമ്പിലേക്ക് പ്രതി കൈമുക്കണം. അതിലിട്ടിരിക്കുന്ന നാണയമോ വിഗ്രഹമോ എടുക്കുക എന്നതായിരുന്നു വെല്ലുവിളി. അതിനുശേഷം കൈ ഒരു തുണി കൊണ്ട് വരിഞ്ഞുകെട്ടി മുദ്രവയ്ക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം അഴിച്ചു നോക്കുമ്പോൾ കൈയിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയായി വിധിക്കപ്പെടും. പൊള്ളലില്ലെങ്കിൽ മാത്രം നിരപരാധി. ഈ പ്രാകൃത രീതി മൂലം പല നിരപരാധികൾക്കും അംഗവൈകല്യം സംഭവിക്കുകയും അണുബാധയേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണനാണെങ്കിൽ അവിടെ ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്കായി തുലാപരീക്ഷ അഥവാ ഘടസർപ്പം എന്ന താരതമ്യേന ലളിതമായ രീതിയാണുണ്ടായിരുന്നത്. ഒരു തുലാസിന്റെ ഒരു തട്ടിൽ പ്രതിയെയും മറുതട്ടിൽ കല്ലും മണ്ണും വെച്ചു തോക്കും. ശേഷം കുറ്റങ്ങൾ എഴുതിയ പനയോല പ്രതിയുടെ തലയിൽ കെട്ടിവെച്ച് വീണ്ടും തോക്കും. കുറ്റത്തിന്റെ ഭാരം കൊണ്ട് തട്ടു താഴേക്ക് പോയാൽ അയാൾ കുറ്റവാളി, ഇല്ലെങ്കിൽ നിരപരാധി. സ്വാഭാവികമായും മിക്ക കേസുകളിലും ഈ തട്ട് താഴുമായിരുന്നില്ല. എന്തു കൊടും കുറ്റം ചെയ്താലും ബ്രാഹ്മണർക്ക് അന്ന് വധശിക്ഷ നൽകിയിരുന്നില്ല എന്നതും അന്നത്തെ വ്യവസ്ഥിതിയുടെ പക്ഷപാതപരമായ മുഖം വെളിവാക്കുന്നു. മനുഷ്യത്വമില്ലാത്ത ഈ ആചാരങ്ങൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സജീവമായിരുന്നു. ഒടുവിൽ 1834 ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ പ്രാകൃത രീതിക്ക് എന്നേക്കുമായി നിരോധനമേർപ്പെടുത്തിയത്. ആ ഒരൊറ്റ തീരുമാനമാണ് തിരുവിതാംകൂറിനെ ഇന്നത്തെ ആധുനിക നീതിന്യായ സംവിധാനങ്ങളിലേക്ക് നയിച്ചത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും നീതിയിലേക്കുള്ള നമ്മുടെ വളർച്ചയുടെ വലിയൊരു അടയാളമായി ചരിത്രം ഇന്നും നിലകൊള്ളുന്നു. ഇന്നും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ചെന്നാൽ അന്ന് നെയ്യ് തിളപ്പിച്ചിരുന്ന പടുകൂറ്റൻ ചെമ്പുരുളികളും ബ്രാഹ്മണരെ തൂക്കിയ വലിയ തുലാസും കാണാൻ സാധിക്കും. നീതി നിഷേധിക്കപ്പെട്ട ആയിരങ്ങളുടെ നിശബ്ദമായ ഓർമ്മകൾ ഇന്നും ആ പാത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ആധുനിക നിയമവ്യവസ്ഥയും മനുഷ്യാവകാശങ്ങളും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ ചരിത്രം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ പുൽമേടുകളിൽ ഇര തേടിയിറങ്ങിയ ആദിമ മനുഷ്യനും ഇന്ന് നഗരത്തിലെ ആഡംബരങ്ങളിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യനും ലക്ഷ്യമൊന്നു തന്നെയാണ്, സന്തോഷം. പക്ഷേ ഈ ഓട്ടം എവിടെയാണ് അവസാനിക്കുന്നത്? നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൃദയമല്ല, മറിച്ച് മസ്തിഷ്കത്തിലെ സങ്കീർണമായ ഒരു രാസ ലബോറട്ടറിയാണ്. അവിടെ നമ്മുടെ മനസ്സിനെ നയിക്കുന്ന നാല് പ്രധാന കണ്ടക്ടർമാരുണ്ട്. ഒന്ന് ഡോപ്പമൈൻ. ഇതൊരു റിവാർഡ് കെമിക്കലാണ്. ഒരു ലക്ഷ്യം നേടുമ്പോഴല്ല, മറിച്ച് അത് നേടാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലാണ് ഡോപ്പമൈൻ ഉണരുന്നത്. ഓൺലൈൻ ഷോപ്പിംഗിൽ സാധനം ഓർഡർ ചെയ്ത് അത് വരാനായി കാത്തിരിക്കുമ്പോഴുള്ള ആ ആവേശം ഇതിനുദാഹരണമാണ്. രണ്ട്, സെറട്ടോണിൻ. ആത്മവിശ്വാസത്തിന്റെ രസതന്ത്രമാണിത്. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നു എന്ന് തോന്നുമ്പോഴുള്ള ആ ഗമ ഇതിന്റെ ഫലമാണ്. മൂന്ന്, ഓക്സിറ്റോസിൻ. ബന്ധങ്ങളുടെ നൂലിഴയാണിത്. പ്രിയപ്പെട്ടവരുടെ സ്പർശനമോ സുഹൃത്തുക്കളുമായുള്ള സംഭാഷണമോ നൽകുന്ന സുരക്ഷിത ബോധം ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. നാല്, എൻഡോർഫിൻ. വേദനകളെ മറയ്ക്കുന്ന പ്രകൃതിദത്ത മയക്കുമരുന്ന്. വ്യായാമത്തിലോ പൊട്ടിച്ചിരിയിലോ ഇത് നമ്മെ ആനന്ദിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വലിയ വിജയം നേടിയാലും കുറച്ചു കഴിയുമ്പോൾ നമുക്ക് ശൂന്യത അനുഭവപ്പെടുന്നത്? ഇതിനെ ശാസ്ത്രം ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് ആദ്യ മാസങ്ങളിൽ വൻ ആവേശം തോന്നുമെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ അയാളുടെ സന്തോഷം പഴയ നിലയിലേക്ക് മടങ്ങുന്നു. അതുപോലെ തന്നെയാണ് വലിയ ആഘാതങ്ങൾ നേരിടുന്നവരും. ഒരു പരിധിക്ക് ശേഷം അവരും സ്വാഭാവിക നിലവാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. പരിണാമപരമായി നോക്കിയാൽ മനുഷ്യൻ സദാ സംതൃപ്തനാകാൻ പാടില്ല. പണ്ട് വിശപ്പടക്കിയ ആദിമ മനുഷ്യൻ അമിതമായി സംതൃപ്തനായി ഇരുന്നിരുന്നെങ്കിൽ മനുഷ്യവർഗം എന്നേ വംശനാശം സംഭവിച്ചേനെ. അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായുള്ള ആ അതൃപ്തിയാണ് നമ്മെ അതിജീവിക്കാൻ സഹായിച്ചത്. ഇന്ന് ശാസ്ത്രം ബയോ ഹാക്കിംഗ് എന്ന പുതിയ വാതിൽ തുറക്കുന്നു. മസ്തിഷ്കത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ച് 24 മണിക്കൂറും കൃത്രിമമായി സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ വേദനയും പരാജയവും ഇല്ലാത്ത ജീവിതത്തിന് മധുരമുണ്ടാകുമോ? വിശപ്പിന്റെ തീവ്രതയാണ് ഭക്ഷണത്തെ അമൃതാക്കുന്നത്. ഉപ്പില്ലാത്ത ഭക്ഷണത്തിന് രുചിയില്ലാത്തതുപോലെ പരാജയങ്ങളില്ലാത്ത ജീവിതം അർത്ഥശൂന്യമായി മാറും. ഭാവിയുടെ ലോകത്ത് പട്ടിണിയും രോഗങ്ങളും മാറുമ്പോൾ മനുഷ്യൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ശത്രു വിരസതയായിരിക്കും. ജീവിതത്തിന്റെ പൂർണ്ണത എന്നത് സദാ സന്തോഷമായിരിക്കലല്ല, മറിച്ച് വേദനയും പരാജയവും കഠിനാധ്വാനവും ചേർന്ന ആ വർണ്ണചിത്രമാണ്. കണ്ണുനീർ വീഴാത്ത കണ്ണുകൾക്ക് കാഴ്ചയുടെ തെളിച്ചം കുറവായിരിക്കും. അതുകൊണ്ട് കൃത്രിമമായ ആ മായാലോകത്തേക്കാൾ വീഴുമ്പോഴും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന വേദനകളുള്ള ഈ യഥാർത്ഥ ജീവിതമാണ് കൂടുതൽ മനോഹരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കന്യാരുപാറയിൽ നിന്ന് ആശാലത ശ്രീലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ടത് നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ഒൻ വി ഈണം ജി ദേവരാജൻ, ആലപനം കെ ജയേശുദാസ്.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയും ഒക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ, സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന ശിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് വെമ്പായത്ത് നിന്ന് ഋഷികേശൻ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ചത്. രചന തോമസ് പാറന്നൂർ, സംഗീതം ജോൺസൺ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കടുവാക്കുഴിയിൽ നിന്ന് സജു, രാജു എന്നിവർ.

നൊമ്പരവയലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കരിങ്കുറ്റി കോളനിയിൽ നിന്ന് സുകുമാരൻ ആവശ്യപ്പെട്ട ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ചിത്രം പരീക്ഷ, ആലാപനം കെ ജി യേശുദാസ്.

അമൃത മഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ, ഗാനം ആവശ്യപ്പെട്ടത് ബാലുശ്ശേരിയിൽ നിന്ന് ബേബി, ഉഷ, സുമ എന്നിവർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നു പോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നത് പോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഏലകളെ പുലുകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഡൈസി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് ആനന്ദു, രാഗി, രചന മഹേഷ് എന്നിവർ. രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. പി ജയചന്ദ്രനും സംഘവും ആലപിച്ചത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം, ചിത്രം സംഘം. ഗാനം ആവശ്യപ്പെടുന്നത് കിളികുലൂരിൽ നിന്ന് കാർത്യായനിയമ്മ, ശശി, വീരഭദ്രൻ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തു നിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കാട്ടാക്കട നിന്ന് രതീഷ്, സതീഷ്, മധു എന്നിവർ ആവശ്യപ്പെട്ടത്. രചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ചിത്രം മനു അങ്കിൾ. ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ജാനമാട് എവിട്, മലേഷ്യ വാസുദേവൻ, എസ് പി ശൈലജ എന്നിവർ ആലപിച്ച ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം ഔസിപ്പച്ചൻ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് നാലാഞ്ചിറ നിന്ന് ജയചന്ദ്രൻ, സജിത്, മനു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആദ്യമായി ഐസ്ക്രീം കഴിച്ചത് എന്നാവും ഓർമ്മയിലില്ല. നെടുമങ്ങാട്ടോ തിരുവനന്തപുരത്തോ പോയപ്പോഴായിരിക്കണം. തണുത്ത രുചി. അതിനപ്പുറം ഐസ്ക്രീമിനെ കുറിച്ച് മറ്റൊന്നും അറിയാതിരുന്ന കാലം. ഐസ്ക്രീമിൻ്റെ തണുപ്പാണോ ഇഷ്ടം അതോ രുചിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂട തന്നെ. ആരായിരിക്കും അതുണ്ടാക്കിയത്? പണ്ടെന്ന് വെച്ചാൽ 1st century. റോമിൽ മധുരപലഹാരങ്ങൾക്ക് മീതെ മഞ്ഞ് വിതറുമായിരുന്നു അത്രേ. മഞ്ഞ് കലർത്തിയ മധുരപാനീയങ്ങളെക്കുറിച്ചും ചരിത്രരേഖകളുണ്ട്. അന്നു മുതലേ, അല്ലെങ്കിൽ അതിനു മുമ്പേ, തണുത്ത രുചി ഇഷ്ടമായിരുന്നു. ഇന്നും അങ്ങനെയല്ലേ? അത്രമേലിഷ്ടം ഈ തണുത്ത രുചി.

അലിയുകയാണ്. അത് ആത്മാവിനെ പോലും അലിയിക്കും. അത്രമേൽ തണുത്തിട്ടാണെങ്കിലും എത്രമേൽ ഇഷ്ടം എനിക്കെന്നും ഈ ശീതസംഗീതത്തെ എന്ന് കവി. സത്യമല്ലേ, ആത്മാവ് ഒരു തണുത്തിറങ്ങുന്ന അനുഭവം, എന്നാലും ഇഷ്ടം. ഒരു ശീതസംഗീതമാണ് ഐസ്ക്രീം എന്ന് കാവ്യവിശേഷണം. കൊള്ളാമല്ലേ.

അവർ മൃഗശാലയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആവശ്യത്തിന് ഐസ്ക്രീം ഇല്ലാതിരുന്നതിനാൽ ദേഷ്യം വന്നു. വെർണനങ്കിൾ അദ്ദേഹത്തിന് മറ്റൊന്ന് വാങ്ങി. ആദ്യത്തേത് പൂർത്തിയാക്കാൻ ഹാരിയെ അനുവദിച്ചു. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫി സ്റ്റോണിൽ ജെ കെ റൗളിംഗ് എഴുതിയ വരികളാണ്. ഐസ്ക്രീമും ഹാരി പോട്ടറും എന്നും അത്രമേലിഷ്ടം.

ഹോട്ട് ഐസ്ക്രീം ഫോർ കോൾഡ് ഡേയ്സ്, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ. റോൾഡാലിൻ്റെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ്. വില്ലി വോങ്ക സീരീസിൽ ഇഷ്ടം, അത്രമേലിഷ്ടം. തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ.

ഒരു വേനൽക്കാല അത്താഴം പൂർത്തിയാക്കാൻ ഐസ്ക്രീമിനേക്കാൾ മികച്ചതൊന്നും വേറിയില്ല. ട്രഷർ ഐലൻഡിൽ ആർ എൽ സ്റ്റീവൻസൺ പറയുന്ന വാക്കുകളാണ്. സത്യമാണ്, അതൊരനുഭവമാണ്, അത്രമേൽ ഇഷ്ടമുള്ള അനുഭവം.

അമേരിക്കയിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ന്യൂയോർക്ക് നഗരത്തിൽ 1776 തുറക്കുന്നത്. ഐസ്ഡ് ചായയായിരുന്നു അന്ന്. പിന്നീടാണ് അത് ഐസ്ഡ് ക്രീമായി മാറുന്നത്. നാൻസി ജോൺസണാണ് ഐസ്ക്രീം പേറ്റന്റ് ചെയ്തത്. ഐസ്ക്രീമുമായി അങ്ങനെ എത്രയോ പേർ. എല്ലാവരെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

കോൺ ഐസ്ക്രീം ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാവണമെന്നൊന്നുമില്ല, കഥയാണ്. പണ്ട് അമേരിക്കയിൽ ഐസ്ക്രീം ഹരമായ കാലം. ആബാലവൃദ്ധം ജനങ്ങളും ഐസ്ക്രീം അഡിക്റ്റായി എന്ന് വേണം പറയാൻ. അതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് കപ്പുകൾ അതെവിടെയും ഒരു പ്രശ്നമായി. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെയും ഐസ്ക്രീം കപ്പുകൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എപ്രകാരം എന്നതിന് ഒരു മീറ്റിംഗ് നടന്നു. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരുമുണ്ട്. രാവിലെ തുടങ്ങിയ മീറ്റിംഗ് 11 മണിയായപ്പോൾ ബ്രഞ്ച് കൊണ്ടുവന്നു. കപ്പും സോസറും തിരിച്ചെടുക്കാൻ കാത്തുനിന്നയാൾ അവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടുകൊണ്ട് നിന്നു. പോകാൻ നേരം മോഡറേറ്ററോട് അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നീയോ? ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നറിയുമോ? അതിനിടയിലാണോ നീ? അവരുടെ വർത്തമാനം കേട്ട് അവിടെയുണ്ടായിരുന്ന പ്രധാനിയായ ഒരാൾ കാര്യമന്വേഷിച്ചു. അയാളുടെ അനുവാദത്തോടെ ചായക്കാരൻ മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങി, ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണല്ലോ ചർച്ച. സർ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകാതിരുന്നാൽ മതി. അത് കേട്ട് ചിരിക്കാൻ തുടങ്ങിയവരോട് അയാൾ പറഞ്ഞു, അതെ സർ, ഈ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കപ്പുണ്ടാക്കിയിട്ട് അതിൽ ഐസ്ക്രീം കൊടുത്താൽ ആളുകൾ ഐസ്ക്രീമും കഴിക്കും, കപ്പും കഴിക്കും, വേസ്റ്റ് ഉണ്ടാകുകയുമില്ല. മോഡറേറ്ററായിരുന്നു ആദ്യം കൈയടിച്ചത്. തുടർന്ന് ആ ഹാൾ മുഴുവൻ കരഘോഷമുയർന്നു. അങ്ങനെയാണ് കോൺ ഐസ്ക്രീം ഉണ്ടായത് അത്രേ.

തണുപ്പ്, മരങ്കോച്ചുന്ന തണുപ്പ്, മരവിച്ച് വിറപ്പിക്കുന്ന തണുപ്പ്, പുതപ്പ് കൊണ്ട് മൂടിയാലും കിടുകിടുത്ത് പോകുന്ന തണുപ്പ്. പക്ഷേ ഈ തണുപ്പ്, ചോക്ലേറ്റിൻ്റെ തവിട്ട് നിറമുള്ള ഈ തണുപ്പ്, വാനിലയുടെ പിങ്ക് നിറമുള്ള ഈ തണുപ്പ്, പച്ചയും മഞ്ഞയും മഞ്ഞിലലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഈ തണുപ്പ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ ചൂടലിഞ്ഞു ചേരുന്ന തണുപ്പ്, എനിക്കിഷ്ടം ഈ തണുപ്പ്, അത്രമേൽ അത്രമേൽ ഇഷ്ടം ഈ തണുപ്പ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മതവിശ്വാസവും ദൈവസങ്കല്പവും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കുമ്പോഴും അനുദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ മനുഷ്യനാശ്രയിക്കുന്നത് ശാസ്ത്രീയവും യുക്തിസഹവുമായ സംവിധാനങ്ങളെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരാധനാലയങ്ങളിലെ മോഷണങ്ങളോട് സമൂഹം പ്രതികരിക്കുന്ന രീതി. ലോകത്തിന്റെ പല കോണുകളിലുമുള്ള ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ മോഷണം നടന്നാൽ അവിടെയുള്ള അധികാരികളോ ഭക്തരോ പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിച്ചിരിക്കാറില്ല. പകരം അവർ ആദ്യം ഓടിയെത്തുന്നത് പോലീസിനെ വിവരമറിയിക്കാനും നിയമ സംവിധാനങ്ങളെ അഭയം പ്രാപിക്കാനുമാണ്. സർവശക്തനും സർവവ്യാപിയുമായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടത്തിൽ പോലും മനുഷ്യൻ സൃഷ്ടിച്ച നിയമവ്യവസ്ഥയെയും അന്വേഷണ ഏജൻസികളെയും ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് ആഴത്തിലുള്ള ചില യുക്തിചിന്തകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യന്റെ ആദ്യത്തെയും അവസാനത്തെയും ആശ്രയം പ്രകൃത്യാതീത ശക്തികളല്ല, മറിച്ച് മനുഷ്യൻ തന്നെ കെട്ടിപ്പടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളും സാമൂഹിക വ്യവസ്ഥിതികളുമാണ് എന്ന വലിയൊരു യാഥാർത്ഥ്യം ഈ പ്രവണത അടിവരയിട്ടുറപ്പിക്കുന്നു. ഈ വിഷയത്തെ യുക്തിപരമായി വിശകലനം ചെയ്യുമ്പോൾ ഭക്തന്റെയും അവിശ്വാസിയുടെയും ബോധമനസ്സിൽ ഒരുപോലെ തെളിയുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നന്മതിന്മകളെ തിരിച്ചറിയുന്ന, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്നാണ് പരമ്പരാഗത വിശ്വാസം. എന്നാൽ തന്റെ സ്വന്തം വാസസ്ഥലത്തുനിന്നോ തന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങളോ മോഷ്ടിക്കപ്പെടുമ്പോൾ ആ തിന്മ തടയാനോ മോഷ്ടാവിനെ അപ്പപ്പോൾ ശിക്ഷിക്കാനോ ദൈവത്തിന് കഴിയാതെ പോകുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ നിസ്സഹായത അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ദൈവത്തിന്റെ അദൃശ്യത ചർച്ചയാകുന്നത്. ഒരു കള്ളൻ മോഷണം നടത്തുമ്പോൾ ദൈവത്തിന് അവിടെയൊരു സാക്ഷി മാത്രമാകാനേ കഴിയുന്നുള്ളൂ. എന്നാൽ ആ കള്ളനെ കണ്ടെത്താനും തെളിവുകൾ ശേഖരിക്കാനും നഷ്ടപ്പെട്ടവ തിരികെ പിടിക്കാനും ശാസ്ത്രീയമായ അന്വേഷണ രീതികളും വിരലടയാള പരിശോധനയും CCTV ദൃശ്യങ്ങളും പോലീസിന്റെ ബുദ്ധിയും തന്നെ വേണം. അതായത്, അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കാൾ ഭൗതിക ലോകത്ത് കൃത്യമായി ഫലം നൽകുന്നത് മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അവൻ നിർമ്മിച്ച നിയമവ്യവസ്ഥയുമാണ്. മറ്റൊരു പ്രധാന വശം, മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത യുക്തിബോധം അടിയന്തര ഘട്ടങ്ങളിൽ വിശ്വാസത്തെ മറികടക്കുന്നു എന്നതാണ്. ആരാധനാലയങ്ങളിലെ ഭാരവാഹികൾ പോലും വലിയ സാമ്പത്തിക മൂല്യമുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ദൈവത്തിന്റെ കാവലിനേക്കാൾ വിശ്വസിക്കുന്നത് അത്യാധുനികമായ ലോക്കറുകളെയും സെക്യൂരിറ്റി ജീവനക്കാരെയും ക്യാമറകളെയുമാണ്. മോഷണം നടന്നതിന് ശേഷം പോലീസിനെ വിളിക്കുന്നത് പോലെ തന്നെ യുക്തിസഹമായ കാര്യമാണ് മോഷണം തടയാൻ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഈ പ്രവൃത്തിയിലൂടെ മനുഷ്യൻ തന്നെ അറിയാതെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൗതികമായ ഒരു വസ്തുവിനെ സംരക്ഷിക്കാൻ

ആത്യന്തികമായി ആരാധനാലയങ്ങളിൽ മോഷ്ടാവ് കയറുമ്പോൾ പോലീസിനെ വിളിക്കുന്ന പ്രവണത തെളിയിക്കുന്നത് മനുഷ്യൻ എത്രയൊക്കെ അമാനുഷിക ശക്തികളിൽ വിശ്വസിച്ചാലും ജീവിക്കുന്നത് തികച്ചും ലൗകികവും ശാസ്ത്രീയവുമായ ഒരു ലോകത്താണ് എന്നാണ്. ഭയം, ആശ്വാസം, പരലോക ചിന്തകൾ എന്നിവയ്ക്കപ്പുറം പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രകൃത്യാതീത ശക്തികൾക്ക് കഴിയില്ല എന്ന വലിയൊരു സത്യം ഈ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. നിയമം, നീതിന്യായം, പോലീസ്, ശാസ്ത്രം എന്നിവയാണ് സമൂഹത്തെ സമാധാനപരമായി മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തേക്കാൾ മനുഷ്യൻ വിശ്വസിക്കേണ്ടതും ഭയക്കേണ്ടതും ഈ ഭൗതിക നിയമങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലെ മോഷണ കേസുകൾ തെളിയിക്കാൻ പോലീസിന് കൈമാറുന്നതുപോലെ സമൂഹത്തിലെ

എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനീതികളെയും നേരിടാൻ യുക്തിചിന്തയും ശാസ്ത്രബോധവും മനുഷ്യത്വവും മാത്രമാണ് ഏകവഴി എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യ സമൂഹം വളരേണ്ടതുണ്ട്. ഓമന മാമിക്ക് ഇന്ന് 86 വയസ്സുണ്ട്. തന്റെ 12 വയസ്സിൽ തുടങ്ങിയതാണ് അവർ പൊങ്കാല അർപ്പിക്കാൻ. കഴിഞ്ഞ 74 വർഷമായി ഒരു മുടക്കവുമില്ലാതെ കടുത്ത വെയിലിലും പുകയിലും ഉരുകി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മം എന്ന രീതിയിൽ അത് തുടർന്നുകൊണ്ടേയിരുന്നു. 7.5 പതിറ്റാണ്ട് കാലം ഭക്തിയോടെ സമർപ്പിച്ച ആ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലും ഓമനമാമിയുടെ ജീവിതത്തിൽ ഇന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രായത്തിന്റെ അവശതകളിലും പട്ടിണി മാറ്റാൻ പാടുപെടുന്ന അവരുടെ ജീവിതം പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ട് മാത്രം ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും എന്ന പരമ്പരാഗത വിശ്വാസങ്ങൾക്ക് നേരെ വലിയൊരു ചോദ്യചിഹ്നമുയർത്തുന്നുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ പ്രകൃത്യാതീത ശക്തികളിലുള്ള അമിതമായ വിശ്വാസം മനുഷ്യന്റെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ പ്രാപ്തമല്ല എന്നതിന്റെ നേർചിത്രമാണ് ഓമനമാമി. ഒരു മനുഷ്യന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാറേണ്ടത് സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലൂടെയും കൃത്യമായ സാമൂഹിക പിന്തുണയിലൂടെയും പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളിലൂടെയുമാണ്. തലമുറകളായി മനുഷ്യർ തങ്ങളുടെ അധ്വാനവും സമ്പത്തും സമയവും കണ്ണുമടച്ച് ആരാധനാലയങ്ങളിലും വഴിപാടുകളിലും നിക്ഷേപിക്കുമ്പോഴും അടിസ്ഥാനപരമായ പട്ടിണിക്ക് പരിഹാരമുണ്ടാക്കാൻ ആ അദൃശ്യ ശക്തികൾക്ക് കഴിയുന്നില്ല. ഓമനമാമിയുടെ ഈ അവസ്ഥ അന്ധമായ ഭക്തിക്കപ്പുറം മനുഷ്യനെ താങ്ങി നിർത്താൻ യുക്തിസഹമായ സാമൂഹിക ഇടപെടലുകളും പരസ്പരമുള്ള കരുതലുമാണ് ഉണ്ടാകേണ്ടത് എന്ന വലിയ പാഠമാണ് എന്നെ എക്കാലവും ഓർമ്മിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ദൈവമില്ല എന്ന അറിവിനെ കൂടുതൽ എനിക്ക് ദൃഢമാക്കി തന്നത് ഓമനമാമിയുടെ ജീവിതാനുഭവങ്ങളാണ്.

എന്റെ നാടിനടുത്ത് മൺമറഞ്ഞു പോയ തന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായി ഒരു മകൻ സ്നേഹത്തോടെ ഒരു ചെറിയ കോവിൽ പണിതത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ പെറ്റുപോറ്റിയ അമ്മച്ചി മരിച്ചെങ്കിലും ഇവിടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു അവന്റെ ആത്മാർത്ഥമായ ചിന്ത. അമ്മച്ചിയുടെ വലിയൊരു ഫോട്ടോയും വെച്ച് ദിവസവും വിളക്ക് കൊളുത്തി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നതിനിടയിലാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അമ്മച്ചിക്ക് അമാനുഷിക ശക്തിയുണ്ട് എന്നൊരു കിംവദന്തി നാട്ടിൽ പരന്നു. എവിടെ നിന്നോ വന്ന ആരോ ഒരാൾക്ക് ലോട്ടറി അടിച്ചതും മറ്റൊരാളുടെ പശു പ്രസവിച്ചതുമെല്ലാം ഈ അമ്മച്ചി ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു. അതോടെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങളുടെ ഒഴുക്കായി. അമ്മച്ചിയുടെ കാൽക്കൽ നാണയങ്ങളും നോട്ടുകളും കുന്നുകൂടാൻ തുടങ്ങി. ഭക്തിമൂത്തതോടെ അവിടെയൊരു വലിയ പണപ്പെട്ടി സ്ഥാപിതമായി. വരുമാനം ലക്ഷങ്ങൾ കടന്നതോടെ അതുവരെ ഈ കോവിലിന്റെ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ജ്യേഷ്ഠൻ പെട്ടെന്നൊരു ദിവസം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആത്മാർത്ഥത തുളുമ്പുന്ന മുഖത്തോടെ അവൻ അനുജനോട് പറഞ്ഞു, എടാ, നമ്മുടെ അമ്മച്ചിയെ നീ മാത്രം പൂജിച്ചാ പോരാ, മൂത്ത മകനായ എനിക്കും അതിൽ അവകാശമുണ്ട്. ഇനി മുതൽ ഈ ദൈവകാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. സ്നേഹത്തിന്റെ പേരിൽ തുടങ്ങിയ കോവിൽ അങ്ങനെ ജ്യേഷ്ഠൻ കൈയടക്കി. അതോടെ അനുജനും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അമ്മച്ചിയോടുള്ള സ്നേഹമെല്ലാം പണപ്പെട്ടിയിലെ പണത്തോടുള്ള ആർത്തിയായി മാറി. രണ്ടുപേരും ചേർന്ന് വരുമാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി കോവിലിന് മുന്നിലിട്ട് തല്ലുകൂടാൻ തുടങ്ങി. മാധവിയമ്മ ഒരിക്കൽ രണ്ടുപേരോട് ചോദിച്ചു, ഇത്രയും ശക്തിയുള്ള നിങ്ങളുടെ അമ്മച്ചി ദൈവം ഇതൊക്കെ കണ്ടിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെയൊന്ന് ശപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാത്തതെന്താ? ന്യായമായ ആ ചോദ്യത്തിനു മുന്നിൽ സഹോദരന്മാർ രണ്ടുപേരും മറുപടിയില്ലാതെ പതറി. എങ്കിലും അവരുടെ കണ്ണുകൾ അപ്പോഴും ആ പണപ്പെട്ടിയിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. സ്വന്തം മക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ അനീതിക്കും കലഹത്തിനു മുന്നിൽ ഫോട്ടോയിലിരുന്ന് ആ അമ്മച്ചി ദൈവം നിസ്സംഗതയോടെ മൗനം തുടർന്നു. യഥാർത്ഥ ദൈവം ആ അമ്മച്ചിയല്ല, മറിച്ച് സഹോദരന്മാർ പൂജിക്കുന്ന പണം തന്നെയാണ്. മനുഷ്യൻ പലപ്പോഴും ഭക്തിയുടെയോ സ്നേഹത്തിന്റെയോ പേരിൽ ആരാധനാലയങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും അതിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കടന്നു വരുന്നതോടെ ഭക്തി വെറും കച്ചവടവും ദൈവം ഒരു വിപണന വസ്തുവുമായി മാറുന്നു. അദൃശ്യരായ ദൈവങ്ങൾക്കോ മൺമറഞ്ഞുപോയ പൂർവികർക്കോ ഭൗതിക ലോകത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടാൻ കഴിയില്ല. പണത്തിനു മുന്നിൽ മനുഷ്യന്റെ എല്ലാവിധ ആത്മീയ വികാരങ്ങളും ചോർന്നു പോകുമെന്ന വലിയ സത്യം ആ ജ്യേഷ്ഠാനുജന്മാർ തെളിയിച്ചു. ഇന്നും ആ കോവിലിൽ പൂജകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് അമ്മച്ചിക്കല്ല, പണപ്പെട്ടിയിലെ പണദൈവത്തിനാണെന്ന് മാത്രം. നാട്ടിൽ ദൈവത്തെ ആദ്യം ചോദ്യം ചെയ്തത് മാധവിയമ്മയായിരുന്നു. പാപം കിട്ടി അവർ പണ്ടാരമടങ്ങി പോകുമെന്ന് അവരെ സാവിത്രി മനമുരുകെ ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പണ്ടാരമടങ്ങിയത് സാവിത്രിയായിരുന്നു. ഒരു ദൈവവും മാധവിയമ്മയെ തൊട്ടില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയാണ് ഓർമ്മ വരുന്നത്. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം. നേരമൊരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണ് ഉള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ

0: ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ജൂൺ 12ലാണ്. 1929 ജൂൺ 12, ആൻ ഫ്രാങ്ക് ഭൂജാതയായിരിക്കുന്നു. 1975 ജൂൺ 12, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ കാരണമായ ദിവസം. റായ്ബറേലിയിൽ ജയിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി. ജഡ്ജി ജഗ്മോഹൻലാൽ സിൻഹ പ്രധാനമന്ത്രി ഇന്ദിരയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് വിധി പ്രസ്താവിച്ചു. അടുത്ത 6 കൊല്ലത്തേക്ക് ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം വഹിക്കുന്നതും വിലക്കി. 1971 തെരഞ്ഞെടുപ്പിൽ 2 അഴിമതിക്കുറ്റങ്ങൾ ഇന്ദിര നടത്തിയതായി കോടതിക്ക് ബോധ്യപ്പെട്ടു. അഴിമതികൾ നടത്തിയ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രാജ്യവ്യാപകമായ പ്രകടനങ്ങൾ ആരംഭിച്ചു. സുപ്രീംകോടതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ദിരയ്ക്ക് നൽകിയ അപ്പീലിന് വിധി പറഞ്ഞത് ഇന്ദിരയ്ക്ക് ആശ്വാസമായി. പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്നതിന് തടസ്സമില്ലെന്ന് വി ആർ കൃഷ്ണയ്യർ പ്രഖ്യാപിച്ചു. മനുഷ്യസ്നേഹിയും സോഷ്യലിസ്റ്റുമായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. തന്റെ പ്രധാനമന്ത്രി പദം തെറിക്കുമെന്നുറപ്പായ ഇന്ദിര പൈശാചികവും മനുഷ്യത്വരഹിതമായതും ലോകരാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ടതുമായ അടിയന്തരാവസ്ഥ പ്രസിഡന്റിനെക്കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു. സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് ഒരു രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലടയ്ക്കാൻ കാരണമായ ദിവസം 1975 ജൂൺ 12. 2021 ജൂൺ 12, പ്രശസ്ത ശില്പി ശിവൻ മൺമറഞ്ഞിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു, 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹി ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിശ്വസാഹിത്യത്തിലൂടെ ലോകസാഹിത്യം നിങ്ങൾക്ക് മുന്നിൽ.
1: ലേഡി ചാറ്റർലിയുടെ കാമുകൻ എന്ന് കേട്ടാൽ മതി, ലോകമെമ്പാടുമുള്ള പുസ്തകപ്രേമികളുടെ മനസ്സിൽ ഡി എച്ച് ലോറൻസ് എന്ന പേര് തനിയെ വരും. വിപ്ലവകാരിയായ എഴുത്തുകാരൻ. ഇന്ന് നമ്മൾ വാദമൂരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിംഗസമത്വത്തെക്കുറിച്ച് ഒരു നൂറ്റാണ്ട് മുമ്പേ തന്നെ പറഞ്ഞ മനുഷ്യൻ. യാതൊരു നിയന്ത്രണങ്ങളും കൂടാതെ സ്വച്ഛന്തമായി വളരുന്ന സ്ത്രൈണ വ്യക്തിത്വത്തെ രചനകളിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചയാൾ. ഖനിത്തൊഴിലാളിയുടെ മകനായി 1885 ഡി എച്ച് ലോറൻസ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ യാഥാസ്ഥിതികരായ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഒരു വലിയ സ്ഫോടനമായിട്ടാണ് ഡി എച്ച് ലോറൻസിന്റെ കൃതികൾ പ്രത്യക്ഷപ്പെട്ടത്. ഖനിത്തൊഴിലാളികളുടെ ജീവിതം എന്തെന്ന് ലോറൻസിന് നന്നായി അറിയാമായിരുന്നു. അവരുടെ കരിപുരണ്ട ജീവിതവും മുതലാളിമാരുടെ വർണ്ണാഭമായ ജീവിതവും ധൂർത്തും ധിക്കാരവും ക്രൂരതയും പരിഷ്കാരഭ്രമവും പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ അന്യമാക്കി മാറ്റുമെന്ന് ഡി എച്ച് ലോറൻസ് മനസ്സിലാക്കുകയും കൃതികളിൽ സൂക്ഷ്മമായി അത് പ്രതിപാദിക്കുകയും ചെയ്തു. 1913 പ്രകാശനം ചെയ്ത പുത്രന്മാരും കാമുകരും എന്ന കൃതിയാണ് ഡി എച്ച് ലോറൻസിന്റെ ഏറ്റവും വിഖ്യാതമായ കൃതിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഡി എച്ച് ലോറൻസിന്റെ കൃതികളെ നിരൂപണം ചെയ്യാൻ ശ്രമിച്ചാൽ വേഗം വഴങ്ങുന്നത് മനഃശാസ്ത്ര നിരൂപണമാണ്. അതിൽ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തമായിരിക്കും കൂടുതൽ ചേരുക. മഴവില്ല്, പ്രേമബദ്ധരായ സ്ത്രീകൾ എന്നീ രണ്ട് നോവലുകളിലും ഫ്രോയിഡിന്റെ ഈഡിപ്പസ് കോംപ്ലക്സും ലിബിഡോയും വിഫല മോഹങ്ങളും അസംതൃപ്തികളുമെല്ലാം ഇഴപിരിഞ്ഞു കിടക്കുന്നത് കാണാം. സ്ത്രൈണ മനസ്സിനെക്കുറിച്ച് ഇത്രത്തോളം എഴുതിയ ഒരെഴുത്തുകാരൻ ലോകസാഹിത്യത്തിൽ വേറെയുണ്ടാവില്ല. കംഗാരുവും വർണ്ണച്ചിറകുള്ള സർപ്പവും നിരോധിക്കപ്പെട്ടു. അതിനോടുള്ള അമർഷം കൊണ്ടാണ് തികച്ചും ഉച്ഛൃംഖലമായ രീതിയിൽ ശാരീരിക രതിബന്ധങ്ങൾ വിസ്തരിച്ച് വിവരിക്കുന്ന ലേഡി ചാറ്റർലിയുടെ കാമുകൻ എഴുതിയതെന്ന് വേണം കരുതാൻ. പുച്ഛത്തിൽ നിന്ന് തുടങ്ങി തീവ്രമായ പ്രതികാരത്തിലെത്തി നിരാശയിൽ വന്നു ഭവിക്കുന്ന ഒരു ഗ്രാഫ് ലോറൻസിന്റെ മിക്കവാറും രചനകളിൽ കാണാം. ഒരുപക്ഷെ സാധാരണക്കാരുടെ നിസ്സഹായതയായിരിക്കാം നിരാശാബോധമായി പരിണമിച്ചത്. പിൽക്കാല സാഹിത്യത്തെ ശക്തമായി സ്വാധീനിക്കാൻ കഴിഞ്ഞ വിശ്വ നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ഡി എച്ച് ലോറൻസ്. നോവലുകൾക്കും കഥകൾക്കുമൊപ്പം അസാമാന്യമായ ശ്യാമസൗന്ദര്യമുള്ള കവിതകളും ഡി എച്ച് ലോറൻസ് എഴുതിയിട്ടുണ്ട്. ചിന്തയും വികാരവും ഒരേ അളവിൽ സംഘർഷത്തിലെത്തുന്ന രംഗങ്ങൾ ഓരോ രചനയിലും കാണാം. സ്വതന്ത്രവും വിശാലവുമായ ചിന്തകളെയും വികാരങ്ങളെയും ഭയരഹിതമായി സർഗാത്മകമാക്കി മാറ്റിയ എഴുത്തുകാരനായിരുന്നു ഡി എച്ച് ലോറൻസ്.
2: വിശ്വസാഹിത്യത്തിലൂടെ അവതരണം പ്രസന്നകുമാർ, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമുക്ക് വിജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നത് മറ്റുള്ളവരുടെയോ ലോകത്തിന്റെയോ കടമയല്ല, അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപ്പെട്ട പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: വായുണ്ടെന്നു വച്ച് പിന്നെയും പെരിയാറിന്റെ തീരത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന പുത്രൻ പിന്നീട് ആരായി എന്തായി എന്നൊന്നും പഞ്ചമി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓരോന്നിനെ ഓരോരുത്തർ എടുത്തു വളർത്തി എന്നാണല്ലോ കഥ. കൂട്ടത്തിൽ പെരിയാറിന്റെ തീരത്ത് നിന്ന് കൈപ്പാനപ്പിള്ളി വീട്ടുകാരെടുത്ത് രാമനെന്ന് പേരിട്ടു വളർത്തിയ കൈപ്പാനപ്പിള്ളി രാമൻ രാമനാണ് പിൽക്കാലത്ത് അകവൂർ ചാത്തനായി പുകൾ പെട്ടത്. എങ്കിൽ പിന്നെ എവിടുന്ന് കിട്ടി ഈ ചാത്തൻ എന്ന പേര്? ആറ്റിൻകരയിൽ നിന്നും ഏതോ കീഴ്ജാതിക്കാരന് കിട്ടിയതായിക്കൂടെ. അയാളതിനെ ചാത്തനെന്ന് വിളിച്ചു. വളർത്താൻ കെൽപ്പില്ലാഞ്ഞിട്ട് കൈപ്പാനപ്പിള്ളിയിൽ ഏൽപ്പിച്ചു. അങ്ങനെയും ആവാമല്ലോ അല്ലേ? എന്തായാലും വളർന്ന് കേമനായി അകവൂർ മനയ്ക്ക് കാവലും കാര്യസ്ഥനുമായി. അകവൂർ മനയിലെ വാസുദേവൻ ഇട്ടിരവി നമ്പൂതിരിപ്പാടിന്റെ വിശ്വസ്തൻ എന്നുവെച്ചാൽ മുക്ത്യാർ. അതെന്താ ഈ മുക്ത്യാർ എന്ന് ചോദിച്ചാൽ, പവർ ഓഫ് അറ്റോണി. അകവൂർ മനയിലെ പഴയ ആധാരങ്ങളിൽ പലതും നമ്പൂതിരിപ്പാടിനു വേണ്ടി ഒപ്പിട്ടിരുന്നത് അകവൂർ ചാത്തനായിരുന്നു, മുക്ത്യാറായിരുന്നു. അകവൂർ മനയിലെ ആധാരങ്ങളിൽ ഇന്നും വായിക്കാം കൈപ്പാനപ്പിള്ളി രാമൻ രാമൻ കയ്യെഴുത്ത്. ഐരാണിക്കുളം ക്ഷേത്രത്തിലെ കുത്തുവിളക്ക് പിടിക്കലിനെ ചൊല്ലി നടന്ന കൊലയ്ക്ക് ശേഷം അകവൂർ മനക്കാർ വെള്ളാരപ്പിള്ളിയിലേക്ക് പോന്നു. അകവൂർ നമ്പൂതിരിപ്പാടിനെ ഒരു കൽത്തോണിയിൽ ഐരാണിക്കുളത്തേക്ക് അകവൂർ ചാത്തൻ തൊഴാൻ കൊണ്ടുപോയിരുന്നതായി ഐതിഹ്യമാലയിൽ പ്രസ്താവിക്കുന്നുണ്ട്. കാലങ്ങളങ്ങിനെ പലത് കഴിഞ്ഞ് നമ്പൂതിരിപ്പാടിന് പ്രായാധിക്യം മൂലം നിത്യവും ഐരാണിക്കുളത്തെത്താൻ കഴിയാതെയായി. ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിപ്പാടിന്റെ ഓലക്കുടയിൽ കയറി വെള്ളാരപ്പിള്ളിക്ക് പോന്നു. അതിനുശേഷം നമ്പൂതിരിപ്പാട് ഐരാണിക്കുളത്ത് തൊഴാൻ പോയിട്ടില്ല. കൽത്തോണിയെ ചാത്തൻപുഴയോരത്ത് കമിഴ്ത്തിയിട്ടു. ഇന്നും അകവൂർ മനപ്പറമ്പിനോട് ചേർന്ന് തോണി കമിഴ്ത്തിയതുപോലെ ഒരു കല്ല് കാണാം. ചാത്തൻകല്ലെന്നാണ് ഇതറിയപ്പെടുന്നത്. അങ്ങേയറ്റം സമ്പന്നമായിരുന്നു അകബൂർ മന. സ്വന്തം ഭൂമിയിലൂടെ മാത്രം സഞ്ചരിച്ച്

0: തിരുവനന്തപുരത്ത് എത്താമായിരുന്നു. അത്രയും ഭൂസ്വത്ത്. അകവൂരിന്റെ അടയാളമായി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് സമ്മാനിച്ച അധികാരക്കോൽ മനിയിൽ ഇപ്പോഴുമുണ്ട്. പരദേവതയായ ശ്രീരാമനും കിരാതവപുസിനും തറവാട്ടിലെ 108 ഈശ്വരന്മാർക്കുമൊപ്പം അകവൂർ ചാത്തനും രണ്ടു നേരം ഇന്നും വിളക്കുവയ്ക്കുന്ന പതിവുണ്ട്. പഞ്ചലോഹത്തിൽ തീർത്ത 9 ദളമുള്ള ശ്രീചക്രമാണ് ചാത്തൻ സങ്കല്പം. ചാത്തൻ എന്നുള്ള നാമത്താൽ കീർത്തി കേട്ടൊരു ഭക്തനെ ഓർത്തുകൊണ്ട് പരബ്രഹ്മമൂർത്തെ ഞാനിതാ കൈതൊഴാം എന്ന് ചൊല്ലിയാണ് വിളക്കുവയ്ക്കുന്നത്. ചാത്തനുമായി ചേർത്തു പറയുന്ന ഒരു ചുരക്കാ കഥയുണ്ട്. അകവൂർ നമ്പൂതിരിപ്പാടിന് അനർഹയായ ഒരു സ്ത്രീയോട് മോഹമുണ്ടായിരുന്നതായി ചാത്തൻ മനസ്സിലാക്കി. തെറ്റായ മോഹമായിരുന്നു അതെന്ന് തിരിച്ചറിഞ്ഞ നമ്പൂതിരിപ്പാട് പാപപരിഹാരാർത്ഥം ഗംഗാസ്നാനത്തിന് ചാത്തനെയും കൂട്ടി കാശിക്ക് പോയി. സ്നാനം നടത്തിയ പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഒരു ചുരക്കയും മുക്കിയെടുത്തു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ച നമ്പൂതിരിയോട് എത്ര മുക്കിയാലും ചുരക്കയ്ക്കുള്ളിലെ കയ്പ് മാറില്ലല്ലോ എന്നായിരുന്നു ചാത്തന്റെ മറുപടി. തീർത്ഥസ്നാനം കൊണ്ട് പാപം തീരില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. പിന്നെ എന്ത് ചെയ്യണം എന്നാരാഞ്ഞ നമ്പൂതിരിയോട് ആ സ്ത്രീയുടെ പൂർണ്ണകായ ചെമ്പു പ്രതിമയുണ്ടാക്കി തീയിലിട്ട് പഴിപ്പിച്ച് അതിനെ പരസ്യമായി ആലിംഗനം ചെയ്യാൻ ചാത്തൻ നിർദ്ദേശിച്ചു. അഹങ്കാരം കളഞ്ഞ് അങ്ങനെ ചെയ്യാനൊരുങ്ങിയ നമ്പൂതിരിയെ തടഞ്ഞ് അവിടുത്തെ പാപമെല്ലാം തീർന്നിരിക്കുന്നു എന്ന് ചാത്തൻ പറഞ്ഞതായി ഒരു കഥ. പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ച ചാത്തനോട് കളിയായി മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി പറഞ്ഞത്രേ. കടവിൽ നിന്ന് ബാ ബാ എന്ന് വിളിക്കുന്ന ചാത്തനെ നോക്കി നീ ഇതാരെയാ വിളിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ ദാ പരബ്രഹ്മം, കണ്ടില്ലേ മാടൻ പോത്തായിട്ട് നിൽക്കുന്നത്. ചാത്തനെ തൊട്ടു നോക്കിയപ്പോൾ നമ്പൂതിരിയും ദർശിച്ചു അത്രേ പരബ്രഹ്മത്തെ മാടൻ പോത്തിന്റെ രൂപത്തിൽ എന്ന കഥ. ആ മാടൻ പോത്ത് ഭൂമിയിൽ താണുപോയ ഇടമാണത്രേ ഓച്ചിറ പടനിലം. നമ്പൂതിരിയെ വിട്ട് ഓച്ചിറ പടനിലത്തിൽ താമസമാക്കിയ ചാത്തൻ പരബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ആണ്ടുതോറും പതിവുള്ള പട്ടടയിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം. നമ്പൂതിരിപ്പാടും മനയിലേക്ക് മടങ്ങിയില്ല, ഓച്ചിറ പടനിലത്തിൽ തന്നെ സമാധിയായി. പരബ്രഹ്മം തിരിച്ചറിവാണ്, പടനിലം തിരിച്ചറിവിന്റെ നിമിത്ത സ്ഥാനവും.
1: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: കാറിനും മറ്റൊരു മോട്ടോർ വാഹനത്തിനും ഇല്ലാത്തതായ ഒരു സോഷ്യലിസ്റ്റ് അന്തർധാര സൈക്കിളിനുണ്ട്. ആഡംബരം എന്ന വാക്ക് ഇത്രമേൽ അന്യമായി നിൽക്കുന്ന മറ്റേതൊരു വാഹനമുണ്ട് നമുക്കിടയിൽ? ഇല്ല തന്നെ. സ്വതന്ത്രവും സ്വച്ഛവുമായ വാഹനം, അത് നിരത്തുകൾ കീഴടക്കുന്ന കാലം വന്നു ചേരും. അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 20 കൊല്ലത്തിനിടയിൽ നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോകും. തനതായ ഒരു സൈക്കിൾ സംസ്കാരം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മലയാളത്തിൽ രാജു റാഫേൽ എഴുതിയ ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാവിവരണമാണ്. ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരത്തെയും സൈക്കിൾ എന്ന കണ്ണാടിയിലൂടെ രാജു നോക്കിക്കാണുന്നു. റോബർട്ട് പെന്നിന്റെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ബൈക്ക്, ഡേവിഡ് ബൈറന്റെ ബൈസിക്കിൾ ഡയറീസ്, ടിം ക്രാബേയുടെ ദി റൈഡർ, ഫ്രാങ്ക് വിവയുടെ എലോങ് എ ലോങ് റോഡ്, ഡേവിഡ് ഷാനിന്റെ ഡക്ക് ഓൺ എ ബൈക്ക്, ഫ്ലാനോ ബ്രീഫിന്റെ ദി തേർഡ് പോലീസ്മാൻ, ബെല്ലാബത്തൂറിന്റെ ദ ബൈസിക്കിൾ ബുക്ക്, ജെറോം കെ ജെറോമിന്റെ ത്രീ മെൻ ഓൺ ദി ബെമ്മൽ തുടങ്ങി 100 കണക്കിന് പുസ്തകങ്ങൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഓവറോളിംഗ് എന്നൊരു ലേഖനം ജെറോം കെ ജെറോമിന്റേതായുണ്ട്. ജയന്റ് ബൈസൈക്കിൾ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈസൈക്കിൾ കമ്പനി. തായ്വാൻ, നെതർലാൻഡ്, ചൈന തുടങ്ങിയ ഇടങ്ങളിൽ കമ്പനിക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. 2012 6.3 മില്യൺ സൈക്കിളുകളുടെ വിൽപ്പന നടത്താൻ ജയന്റിന് കഴിഞ്ഞു. 1976 ജോൺ ബ്രൂക്ക് രൂപകൽപ്പന ചെയ്ത ട്രെക് ബൈസിക്കിളിനാണ് രണ്ടാം സ്ഥാനം. സ്പെഷ്യലൈസ്ഡ് ബൈക്ക് സ്കോട്ട് ബൈസിക്കിൾ, കെനോൺഡേൽ ബൈസിക്കിൾ, ബിയാൻചി ബൈക്ക്, ജി ടി ബൈക്ക്, മെറിഡ ബൈസിക്കിൾ, ഫ്യൂജി ബൈക്ക്, സെർവലോ, പിനാരെല്ലോ, സാന്റാക്രൂസ്, കോൾ നാഗോ, കോന തുടങ്ങിയവയെല്ലാം പ്രമുഖങ്ങളായ ബൈസൈക്കിൾ കമ്പനികളാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് സ്ഥാനമെങ്കിലും കൈപ്പിടിയിലൊതുക്കി കുതിരയെ പോലെ കുതിക്കാൻ നമുക്ക് നമ്മുടെ ഹെർക്കുലീസും BSA ധാരാളം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സൈക്കിൾ ബട്ടർഫ്ലൈ ട്രെക് മെഡോൺ ആണ്. $500,000 2009 അത് ലേലം ചെയ്യപ്പെട്ടത്. അതായത് ₹30 ലക്ഷം. ഒരു വീട് വയ്ക്കാനുള്ള പണം. $2 ലക്ഷം വിലയുള്ള ട്രക്ക് യോഷിമോട്ടോ നാരയ്ക്കാണ് വിലയിൽ രണ്ടാം സ്ഥാനം.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. മനസ്സോട് ചേർക്കുക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലിയിൽ ഇന്ന് ആദ്യം ഹംദോനോ എന്ന ചിത്രത്തിന് വേണ്ടി ജയദേവ് സംഗീതം നൽകിയ ഒരു ഗാനം. രചന സാഹിർ ലുധിയാൻവി. ആലാപനം ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും.
3: अभी न जाओ छोड़ कर

അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകിയ ഗാനം. രചന രാജ മെഹദീൻ അലിഖാൻ. ആലാപനം ലതാ മങ്കേഷ്കർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ദം ലഗാ കെ ഹൈഷ, സംഗീതം അനു മാലിക്, രചന നിർവഹിച്ചിരിക്കുന്നത് വരൺ ഗ്രോവർ, ആലാപനം പാപ്പോൻ.

ചിത്രം മൈ നെയിം ഈസ് ഖാൻ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. രചന നിർവഹിച്ചിരിക്കുന്നത് നിരഞ്ജൻ അയ്യങ്കാർ. ആലാപനം ഷഫ്കത്ത് അമനാദ് അലി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം റോക്ക് സ്റ്റാർ. സംഗീതം എ ആർ റഹ്മാൻ. രചന നിർവഹിച്ചിരിക്കുന്നത് ഇർഷാദ് കമിൽ. ആലാപനം എ ആർ റഹ്മാൻ, ജാവേദ് അലി, മോഹിത് ചൗഹാൻ തുടങ്ങിയവർ.

ഗജനി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന പ്രസൂൺ ജോഷി. ആലാപനം ജാവിദ് അലി സോനു നിഗം.

0: രണ്ട് ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ധടുക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി നദീം സേഫി സംഗീതം നൽകി സാമർ രചന നിർവഹിച്ച ഗാനം. ആലാപനം അൽക്ക യാഗ്നിക്, കുമാർ സാനു, ഉദിത് നാരായണൻ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന നിർവഹിച്ചിരിക്കുന്നത് ഇബ്രാഹിം ആഷിഖ്, ആലാപനം സോനു നീഗം, ശ്രേയ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയിൽ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് എഴുത്തുകാരനും ചിന്തകനും അധ്യാപകനും സുഹൃത്തും ഒക്കെയായ സലിൻ മാങ്കുഴിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥാസമാഹാരം പേരാൾ ആണ്. അതുപോലെ വളരെ ഗംഭീരമായ ഒരു ചരിത്ര നോവൽ എതിർവ, കുമാരനാശാന്റെ ജീവിത സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ആനന്ദലീല തുടങ്ങി അതൊക്കെ അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നാലെ പോകേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എഴുത്തുകാരനായ സലിൻ മാങ്കുഴിയോട് സംസാരിക്കാം, പാട്ടുകൾ ആവശ്യപ്പെടാം, വർത്തമാനങ്ങൾ കേൾക്കാം. അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ഈ ബുധനാഴ്ചയുടെ പ്രത്യേക വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പുതിയ നോവലിന്റെ രചനയിലാണ്. ആ നോവലിന്റെ വിശേഷങ്ങളോടുകൂടി, ഒരുപക്ഷെ എഴുതിയ നോവലിനേക്കാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ വിശേഷങ്ങളോടുകൂടി തുടങ്ങുന്നതായിരിക്കും നല്ലത്. സലിൻ മാങ്കുഴി, വളരെ സ്നേഹപൂർവം പോക്കുവയിൽ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
3: സന്തോഷം, നന്ദി.
2: ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പുതിയ നോവലിന്റെ രചനയിലാണ്, എന്റെ വിശേഷങ്ങൾ വെറുതെ പറയാം ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട്.
3: യഥാർത്ഥത്തില് നോവൽ പുതിയതെന്ന് പറയുമ്പോഴും അതിന്റെ പശ്ചാത്തലം വളരെ ഒരു പഴയ കാലഘട്ടമാണ്. ചരിത്രം, തിരുവിതാംകൂറിന്റെ ഒരു ചരിത്രമാണ് എതിർവ എന്ന് പറയുന്ന നോവലിൽ അതിന്റെ ഒരു ഭാഗമാണ് അവതരിപ്പിച്ചത്. പൊതുവെ നമുക്ക് രാജഭക്തി ഉള്ളവരാണ്, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാജാവ് എന്ന് പറയുന്നത് ഇപ്പോഴും ദൈവമാണ്. അതുകൊണ്ട് തന്നെ രാജഭക്തി നമ്മളെക്കാളും കൂടുതലുള്ള ആളുകളാണ് ആദ്യകാലങ്ങളിലെല്ലാം ചരിത്ര പുസ്തകങ്ങൾ എഴുതിയത്. ചരിത്ര പുസ്തകങ്ങൾ രാജഭക്തർ എഴുതുന്നത് കൊണ്ടുള്ള കുഴപ്പമുണ്ട്. കാരണം രാജാവിനെ എപ്പോഴും മഹത്വവൽക്കരിച്ചുകൊണ്ട് രാജാവിന്റെ പ്രവൃത്തികളെയും ചെയ്തികളെയും ന്യായീകരിച്ചുകൊണ്ട് അത് ജനസമക്ഷം അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം എല്ലാ കാലത്തും എല്ലായിടത്തും ചരിത്രം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയെങ്കിലും എഴുതുന്ന ഒന്നായിരിക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തിരുവിതാംകൂറിൽ നമ്മൾ എല്ലാവരും വലിയ ആദരവോടുകൂടി പറയുന്ന തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്നുള്ള നിലയിലൊക്കെ അംഗീകരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്ന നമ്മുടെ സ്ഥലം, നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിനാടും വെള്ളനാടും നെടുമങ്ങാടും ഒക്കെ ഉൾപ്പെടുന്ന, അതിങ്ങനെ നെയ്യാറ്റിങ്കരയിലൂടെ ആരുവാമൊഴി വരെ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന നമുക്ക് വളരെ പരിചിതമായ സ്ഥലം. ഒരുപക്ഷെ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം പല പ്രാവശ്യം പോയിട്ടുള്ള ഒരു ഇടം, അതാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലോട്ടൊക്കെ പോയെങ്കിലും അങ്ങനെ ഒരു വട്ടത്തിൽ കിടന്നിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിലെ രാജാവിൻ്റെ ജീവിതവും രാജാവുമായി ചുറ്റിപ്പറ്റി നിന്നവരുടെ പരിഷ്കാരങ്ങളും ഒക്കെ നമുക്കറിയാവുള്ളൂ. നമ്മുടെ ചരിത്രത്തിൽ വലിയൊരു ഒരു പരാധീനത എന്ന് പറയുന്നത് വളരെ സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിഞ്ഞുകൂടാ. എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മൂടി വയ്ക്കാൻ കൂടിയുള്ളതാണ് ചരിത്രം, ഒളിച്ചു വയ്ക്കാൻ കൂടിയുള്ളതാണ് ചരിത്ര പുസ്തകങ്ങൾ. അതുകൊണ്ട് നമ്മളത് സത്യമെന്ന് പറയുന്നത് ഒരു പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതല്ല. പൂർണ്ണമായിട്ട് ഒരു കാര്യം പറഞ്ഞാലേ അത് സത്യം എന്ന് പറയാൻ പറ്റും. ഞാൻ ഒരിടത്ത് പോയത് വരെ അവതരിപ്പിച്ചിട്ട് പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ ജീവചരിത്രം അവസാനിപ്പിക്കാം. ഞാനൊരിടത്ത് പോയതുവരെ സത്യമാണ്. ആ ഇടത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയാതെ അടുത്ത അധ്യായത്തിലേക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് കാണും. ഈ വന്നെത്തിയത് മടങ്ങിപ്പോകുന്നതിന് ഇടയ്ക്കുള്ള കാര്യങ്ങളെ മൂടി, ഞാൻ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ച ആളായിരിക്കും, അത് ഞാൻ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പും അതിന് ശേഷവും നടന്ന പൂർണ്ണമായും സത്യമായ കാര്യം സത്യമല്ലാതെ ആയിത്തീരും. ഒരു ഭാഗം അടർത്തി മാറ്റിയാൽ സത്യത്തിന് സംഭവിക്കുന്നത് അതൊരു കഥയായിട്ട് മാറും. ചരിത്ര പുസ്തകങ്ങൾ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ വാദിക്കാൻ വേണ്ടി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയാം. പക്ഷേ ഈ വാദത്തിൻ്റെ ഒരു ശക്തിയിൽ ഇതിനകത്ത് കൂടി ചേർത്ത് പറയേണ്ട കാര്യം കൂടി വരണമെന്നും അതില്ലെങ്കിൽ ഇത് അർത്ഥസത്യമാണെന്നും അർത്ഥസത്യം അസത്യമാണെന്നും നമുക്ക് പറയേണ്ടി വരും. അപ്പൊ തിരുവിതാംകൂറിൽ അങ്ങനെ ഒരുപാട് അർത്ഥസത്യങ്ങളുടെ കൂട്ടമാണ്, നമ്മൾ അസത്യങ്ങളായി മാറുന്ന കൂട്ടം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ രാജാവിൻ്റെ ഭരണപരിഷ്കാരം, തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം ഈ കർഷകർക്ക് വേണ്ടി, കൃഷി വിപുലീകരിക്കുന്നതിന് വേണ്ടി കർഷകരെ എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്നിട്ടൊക്കെ നമുക്ക് ഇന്ന് പറയാം. പക്ഷെ അന്ന് പൊതുസമൂഹത്തിലെത്തൊന്നും വരാൻ പ്രവേശിക്കാൻ പറ്റില്ല. അതിനൊരുപാട് അതിരുകളുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലമാണ്. മനുഷ്യ അവകാശങ്ങളില്ല, സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല, ജാതീയമായ പല കമ്പാർട്ട്മെന്റുകളിലാണ് മനുഷ്യൻ ജീവിച്ച്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അവകാശമില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ കൃഷിക്കാർക്ക് വേണ്ടി ഒരുപാട് പരിഷ്കാരം നടത്തി ജലസേചന സൗകര്യം വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ഈ വന്നതിന് ശേഷമാണ് ഈ നമ്മുടെ തിരുവിതാംകൂർ ദേശിങ്ങനാട് എന്ന് പറയുന്ന സ്ഥലം നെടുമങ്ങാടിനെയൊക്കെ കീഴ്പ്പെടുത്തി ആറ്റിങ്ങലിനെ സ്വയം ഇതിന്റെ കീഴിലാക്കി, അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് എന്ന് പറയുന്ന ദേശിങ്ങനാടിനെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ കീഴടക്കി പോകുന്നതിന്റെ കൂട്ടത്തിൽ കായംകുളത്തിനെ കീഴടക്കി. കായംകുളം രാജാവിനെ വധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1700s ഈ കാര്യം. 1741 ആണ് കുളച്ചൽ യുദ്ധം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ കായംകുളത്തിനെ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ കായംകുളത്തിൻ്റെ രാജാവിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ബുധനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകളുണ്ട്, മാടമ്പിമാരവിടുത്തെ. അവർക്ക് ഒരുപാട് ഭൂപ്രദേശങ്ങളും ഒക്കെ ഉള്ള ശക്തരാണ്. സ്വന്തമായി പടയുള്ള, ആയുധശേഷിയും സമ്പത്തുമുള്ള

0: അടിയിലേക്ക് വിട്ട് വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലം വെട്ടിയാറാണ്. അതുവഴി ഈ അച്ചൻകോവിലാറിന്റെ വേറൊരു വഴിയിലേക്ക് വിട്ടു.
1: ബുധനൂരുകാരുടെ വെള്ളം കൂടി പൊട്ടിച്ചു.
0: ബുധനൂരുകാരുടെ വെള്ളം കൂടി മാത്രമല്ല, അവരുടെ കൃഷിയെല്ലാം നശിച്ച് മരുഭൂമിയായി അവിടെ. കാരണം ഒറ്റയടിക്ക് നദി ഒരു ദിവസം കൊണ്ട് ഇപ്പുറം വഴി പോവുകയാണ്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, നമുക്ക് ഒരു പ്രദേശത്തെ വരൾച്ച ബാധിച്ച് കൃഷിയെ നശിപ്പിക്കുന്നതിന് പ്രതികാര വാഞ്ചയോടുകൂടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അച്ചൻകോവിലാറിനെ വഴിമാറ്റി നടത്തി, അല്ലെങ്കിൽ ഒഴുക്കി എന്നല്ല, മറിച്ച് ഈ പുതിയ ഇടത്തേക്ക് ഓടിയപ്പോൾ, ഒഴുകിയപ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഒരുപാട് കർഷകർക്ക് ജലസേചന സൗകര്യം ഒരുക്കി എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ശരിയാണ്,
1: പക്ഷെ മറ്റിടത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ്.
0: അതെ,
1: ഇപ്പുറത്തേക്ക്
0: ഒരിടത്തെ വെള്ളം കൂടി നിർത്തിയിട്ടാണ് വേറൊരിടത്ത് വെള്ളം കൊടുക്കുന്നത്. നമുക്ക് ചരിത്രം എഴുതുമ്പോ ഈ കാര്യത്തിന് ഇപ്പോഴും അങ്ങനെയാണ് ചരിത്രത്തെ
1: ഭയങ്കര ഒരു കൗതുകമുള്ള ഇത് തുടർന്ന് വീണ്ടും കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കുള്ള ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, അത് അദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞിട്ട് ചരിത്രവും വർത്തമാനം എന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു ശ്രോതാവ് കൂടുന്നുണ്ട്. ഹലോ, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, റേഡിയോയുടെ ശബ്ദം നന്നായി കുറച്ചു വെച്ചിട്ട് നമ്മളോട് സംസാരിച്ചാൽ എല്ലാവർക്കും സന്തോഷമായി. റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ചിട്ട് സംസാരിക്കാം. ഇനി സംസാരിക്കാം, സലിൻ സാറിനോട് സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സലിൻ മാങ്കുഴി, ചരിത്ര നോവലിസ്റ്റാണ്, കഥാകൃത്താണ്. അദ്ദേഹം ചരിത്ര കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്.
2: ആ
1: ശരി, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: ഹലോ, ആ നമസ്കാരം.
2: നമസ്കാരം സാർ.
0: ഓ, എന്താണ് പേരെന്താണ്?
2: എന്റെ പേര് ഹരിഹരദാസ് എന്നാണ്, കാട്ടാക്കട ബലത്തുങ്ങാല.
0: ആ ഹരിഹരദാസ്, കാട്ടാക്കട എന്നാണ് വിളിക്കുന്നത്.
2: ഓ,
0: എന്തോ ഇപ്പോ എന്തോ വീട്ടിലുണ്ടോ?
2: ഇപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ് സാർ, പ്രായങ്ങളൊക്കെ ആയി വീട്ടിലേക്ക് തന്നെ. പിന്നെ ഇലക്ഷൻ മാർക്കറ്റ് ഒക്കെ പോകും.
0: എത്ര വയസ്സായി?
2: എനിക്ക് 67 ആകുമ്പോ.
0: 70 വയസ്സെന്ന് പറഞ്ഞാൽ ചെറുപ്പമാണല്ലോ.
2: 70 വയസ്സുകാരുടെ ഇടയിലും ഞാൻ ചെറുപ്പമാണ്.
0: അല്ല, ഇപ്പോഴത്തെ പുതിയ കണക്ക് അനുസരിച്ചിട്ടെന്ന് പറയുന്നത് നമ്മള് 83 വയസ്സ് വരെ
2: ജീവിക്കും.
0: അല്ലല്ല, ചെറുപ്പമായിട്ട് മധ്യവയസ്കൻ എന്ന് പറഞ്ഞാൽ 83 വയസ്സ് വരെയുള്ള, 66 വയസ്സ് വരെ ചെറുപ്പക്കാരനാണ്. അത് കഴിഞ്ഞിട്ട്
2: ഈ 83 വയസ്സ് വരെ
0: ഈ മധ്യവയസ്കൻ എന്ന് പറയുന്ന പ്രായമാണ്.
1: 83 വയസ്സ് കഴിഞ്ഞാലേ വൃദ്ധനാവുന്നു.
0: അതെ അതെ, പെൻഷൻ കട്ടിയില്ല. അതിന്റെ കാര്യം എന്തറിയാം?
1: ഇവിടെ ഏതെങ്കിലും പിടിച്ചെന്ന് തോന്നണം.
0: യഥാർത്ഥത്തില് ഈ സർക്കാർ തരുന്ന പെൻഷന് വാങ്ങിച്ച് നമ്മൾ ചെറുപ്പം ആഘോഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പണ്ടത്തെ ആളുകളാണ് ഒരു 50 വയസ്സ് കഴിയുമ്പോഴേ വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലുണ്ടാകുന്നത്.
2: ആ,
0: ഇനിയിപ്പോ എനിക്ക് ഇനിയിപ്പോ വയസ്സും പ്രായമൊക്കെ ആയില്ലേന്ന്, 50 വയസ്സ്. പക്ഷെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, രാഷ്ട്രീയക്കാരെ നോക്കി അറിയാം, ഒരുവിധമൊക്കെ ക്ലച്ച് പിടിച്ച് വരുമ്പോ 60 വയസ്സാവും. പിന്നെയാണ് അവര് മന്ത്രിയാവുന്നതും സ്ഥാനമാനങ്ങളിൽ എത്തുകയൊക്കെ ചെയ്യുന്ന, പിന്നെയാണ് അവര് അതുവരെ ഇല്ല. നമ്മള് എല്ലാ ദിവസവും രാവിലെ ഊർജ്ജസ്വലതയോടുകൂടി നടന്ന വയസ്സ് നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് തറയെ കിടക്കും.
2: അത് ശരിയാണ്,
0: നമ്മള് വയസ്സായെന്ന് ഒരിക്കലും പറയാൻ പാടില്ല.
1: അതുകൊണ്ട് ക്ഷമിക്കാം.
0: അല്ല, അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ.
1: ഒരു 2-3 വയസ്സിന്
0: തൊട്ടുപുറകിലുള്ള വണ്ടിയിൽ നമ്മളുണ്ട്.
1: തൊട്ടുപുറകിലുള്ള വണ്ടിയിലല്ല, തൊട്ടുപുറകിലുള്ള
0: സീറ്റിലുണ്ട്.
2: ഞാന്
0: അധ്യാപകൻ എന്നൊക്കെ പറയുന്ന പണ്ട് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് സർക്കാർ ജോലിയൊക്കെ ആയിരുന്നു, സെക്രട്ടേറിയറ്റിലൊക്കെ ആയിരുന്നു.
1: സെക്രട്ടേറിയറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച കക്ഷിയാണ് കേട്ടോ.
2: രവീന്ദ്രൻ സാർ.
0: ഓ, ആ സെക്രട്ടേറിയറ്റില് ഒരുപാട് 10,000-ൽ വരെ ആളുള്ളത് കൊണ്ട്. ആ, ഓ,
1: നമ്മുടെ പിന്നെ ശ്രോതാവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈബ്രറിയുടെ ജീവാത്മാവാണ്.
0: ആ, ഏത് ലൈബ്രറിയാണ്?
2: ഞങ്ങൾക്ക് അമ്പലത്തിൻകാല സരസ്വതിലാസം ലൈബ്രറി.
0: ആ, എത്ര പുസ്തകങ്ങളുണ്ട് അവിടെ? ഒരുപാടുണ്ടോ
2: സാർ? അത് ഒരു 10-20 മുകളിൽ വരും സാർ. പഴയതെല്ലാം പോയി. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള കണക്ക് സെക്രട്ടറിക്ക് പ്രസിഡന്റിനെ അറിയാം.
0: എങ്കിലും അത്യാവശ്യം എല്ലാ പുസ്തകവും കാണുമല്ലേ.
2: എല്ലാ പുസ്തകവും ഉണ്ട്. 75th വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമാണ്.
0: 1 വർഷം.

0: ഇത് ഉദ്ഘാടനം നമ്മളെ നിയമസഭാ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടകൻ.
1: സ്പീക്കർ ആയിരുന്നു. ഓക്കെ ഓക്കെ.
0: അദ്ദേഹം വന്നാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നത്തില്. ഇനി അടുത്ത ഓണം വരെ ഒരു വർഷത്തെ വാർഷിക
1: പരിപാടിയാണ്.
2: അതിനിടയിൽ അമ്പലത്തിങ്കല്ല ലൈബ്രറി നമ്മളൊരു ദിവസം പോകും.
1: നമ്മളൊരു ദിവസം തീർച്ചയായിട്ടും വരും.
0: ശരി സാർ, വരണം.
1: അവിടെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ പുസ്തകമൊക്കെ വായിക്കാനും എടുക്കാനൊക്കെ വരുന്നത് ചെറുപ്പക്കാരായ ആളുകളുണ്ടോ? ഒരു 20-25 വയസ്സിനിടയ്ക്കുള്ളവരൊക്കെ?
0: 20-ന് അപൂർവം ചിലരേ ഉള്ളൂ.
1: എല്ലാം പ്രായം 50 വയസ്സ് കഴിഞ്ഞവരായിരിക്കും കൂടുതലും അല്ലേ?
0: ഇപ്പൊ കിട്ടാനില്ല.
1: ഇതിന്റെ ഭാരവാഹികളായിട്ട് പയ്യന്മാരോ പെൺകുട്ടികളൊക്കെ ഉണ്ടോ?
0: ഉണ്ട്, എല്ലാരും ഉണ്ട്. പി എസ് സി ക്ലാസ് ഉണ്ട്, പിന്നെ എല്ലാ സംരംഭങ്ങളും ഉണ്ട്.
1: ശരി.
0: പിന്നെ ഇപ്പൊ തന്നെ ഒരു
1: യഥാർത്ഥത്തില് ഈ
0: 400,000 രൂപയുടെ പരിപാടിയാണ് ഇപ്പൊ
1: നടത്തുന്നല്ലേ? പിള്ളേര് സെറ്റിനെയാണ് അവിടെ കൂടുതലും.
0: പിള്ളേര് പി എസ് സി ക്ലാസ് പഠിക്കാനും പഠിപ്പിക്കാനും വരണുണ്ട്.
1: പഠിക്കാൻ
0: വരുന്നവരാരും ശമ്പളം വാങ്ങിയിട്ടല്ല.
1: അത് ജോലി കിട്ടും. പഠിപ്പിക്കാൻ വരുന്നവർക്ക് ജോലി കിട്ടുമല്ലോ.
0: അല്ല, അവിടെ പഠിച്ച ഒരു കുട്ടിക്ക് ജോലി കിട്ടാതിരുന്നിട്ടില്ല.
1: കിട്ടും, അത് തന്നെ പഠിച്ചാൽ കിട്ടും. ഉറപ്പായ കാര്യം. പി എസ് സി ഒക്കെ
0: അവിടെ വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും ഓവറേജിന് ആയിട്ടില്ല.
2: ഒരു പരസ്യം കൂടെ ആയി.
1: അതെ അതെ അതെ.
0: പരസ്യം തന്നെ സാർ. പരസ്യമല്ല
1: സാർ, അത് പരസ്യമായ രഹസ്യമാണ്. ഫീസ് ഉണ്ടോ? അവിടെ ഫീസ് ഒന്നും ഇല്ല.
0: ഒരു പൈസ ഫീസ് ഇല്ല. കറണ്ട് ചാർജ്
2: അത് ഞാൻ ഇവിടെ ഇരുന്ന് ഒരുക്കി കൂടെ പറയാം. അമ്പലത്തിങ്കല പബ്ലിക് ലൈബ്രറി, സരസ്വതി വിലാസൻ ലൈബ്രറിയിൽ പി എസ് സി കോച്ചിങ് സൗജന്യമായി ലഭ്യമാണ്. നമുക്കത് പരസ്യമായിട്ട് പറയുന്നതിന് വിഷമമില്ല എന്നുള്ളതാണ്.
0: ഇല്ല സാർ, ഇപ്പൊ ബ്ലോക്കിൽ ഒരു 80 കസേര കിട്ടി.
1: ഓ ഓ ഓ.
0: അത് തന്നെ നമ്മള ഇതൊക്കെ നേട്ടങ്ങളാണ്. അത് 80 നിരത്തിയിട്ട് ഇനി ഒരു 100 പേര് കൂടി വന്നാലും ഇരിക്കാനുള്ള സ്ഥലമായി.
2: ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചരിത്ര നോവൽ. ഒരുപക്ഷെ പണ്ട് സി വി രാമപിള്ളയ്ക്ക് ശേഷമൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടുകൂടി ചരിത്ര നോവൽ വായിക്കുന്നത് സലിൻ മാങ്കുഴിയുടെ എതിർവ, അതിന്റെ വിശേഷങ്ങളും തിരുവിതാംകൂറിന്റെ വിശേഷങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തുടർന്ന് കേൾക്കണം. പക്ഷെ ഒരു പാട്ടിന് ശേഷം പോവാൻ തോന്നുന്നു അല്ലേ?
1: പാട്ട് ഏതെങ്കിലും പാട്ട് പാടുവോ?
0: ഇല്ല സാർ, ഞാൻ ഒരു പാട്ട് തന്നെ പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, വായിച്ചിട്ടുള്ള പാട്ടാണ്. പക്ഷെ എനിക്ക് എത്ര കേട്ടാലും മതിയരുല്ല.
2: ഏത് പാട്ടാണ്?
0: ഏഴാഞ്ചാരി രാമേന്ദ്രൻ എഴുതിയ ചന്ദനമണിവാതിൽ
1: പാദിചാരി.
2: മരിക്കുന്നില്ല ഞാൻ ഇന്ന്
1: ചിത്രത്തിൽ. നല്ല പാട്ട് അല്ലേ? അത് എനിക്കും അതുപോലെയാണ്. ഒരു പാട്ടെന്ന് പറഞ്ഞത് ഒരു തവണ കേട്ടാ പറ്റില്ല, നമുക്ക് പലതവണ. അത് മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെയാ. ഒരു തവണ
0: ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വായിച്ചോണ്ടിരുന്നു ഒരു പുസ്തകം, പിന്നെ സൈനി ശിവശങ്കര പിള്ളേരെ. കൊതിയുടെ കഥ. അത് ഒരുപാട് കഥ മാഞ്ചുവട്ടിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് കൊതിയുടെ കഥ വായിച്ചു സാറ്. സത്യം പറഞ്ഞ 15 മിനിറ്റ് വരെ ഞാൻ കണ്ണിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി.
1: അല്ല, അദ്ദേഹത്തിന്റെ അതെ, അത് അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും അങ്ങനെയാണെന്ന് മാത്രമല്ല, ഒരു അത്ഭുതകരമായ ഒരു കാര്യം. മലയാളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച 10 കഥ എടുത്താൽ അതിൽ ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കഥയാണ്.
0: ഈ
1: വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നത്തെ 22 വയസ്സെന്ന് പറഞ്ഞത് ഒരു തീരെ അമ്മയുടെ പുറകെ നടക്കുന്ന പിള്ളേരുടെ പ്രായത്തിലാണ് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും ഹൃദയസ്പർശിയായ എന്നാൽ അതിനപ്പുറം അർത്ഥതലങ്ങളുള്ള വെള്ളപ്പൊക്കത്തിലുള്ള കഥ അദ്ദേഹം എഴുതുന്നത്.
2: 22-ാമത്തെ വയസ്സിൽ എനിക്ക് നേരെ വേണം കോളേജ് പോകാൻ അറിഞ്ഞു.
1: അതാണ്
0: അദ്ദേഹം.
1: തകഴിയെ കണ്ടിട്ടുണ്ടല്ലേ?
0: ഞാൻ അവിടെ പോയി. വീട്ടിന്റെ നടയില് ഒരു ചാരിയസേരിയിൽ
1: കിടക്കായിരുന്നു.
0: ഞാൻ കുറച്ചു നേരം പതുക്കെ പതുക്കെ നടന്നു. എന്നെ അറിഞ്ഞോടല്ല, അന്ന് ഞാനും ഇതുപോലെ സംസാരിക്കാറൊന്നും ആയിട്ടുമില്ലേ. പതുക്കെ പതുക്കെ പോയിട്ട് നോക്കിയപ്പോ എഴുതി അങ്ങ് അകത്തോട്ട് പോകണുണ്ട്. കഴുത്തിൽ ഒരു മാല കിടക്കണം, രുദ്രാക്ഷം പോലത്തെ ഒരു മാലയാണ്.
2: സ്വർണം കെട്ടിയ രുദ്രാക്ഷം
0: ആയിരിക്കും. ഞാൻ വഴിയിൽ നിന്നാണ് കാണുന്നത്, വീട്ടുകടയിൽ പോയില്ല. അങ്ങനെ എനിക്ക് കാണാനും പറ്റി.
1: അത് ഒരു ഭാഗ്യം തന്നെ കേട്ടോ.
0: ഒരു 10-35 വർഷം വരും.
1: തീർച്ചയായിട്ടും അത് മലയാളത്തിലെ ഒരു വലിയ കഥാകാരനാണ് തകഴി. ഒരുപാട് മാത്രമല്ലോ എത്രയോ മഹത്തരമായ ക്ലാസിക് സ്വഭാവമുള്ള നോവലുകൾ, ഇപ്പൊ ചെമ്മീൻ ഏണിപ്പടികളൊക്കെ പോലെയുള്ളത്, പിന്നെ ഒരു ബൃഹത് ഗ്രന്ഥമായ കയർ, അങ്ങനെ രണ്ടിടങ്ങഴി, അങ്ങനെ എല്ലാം എഴുതിയതെല്ലാം ക്ലാസിക് കൃതികളാണ്. പിന്നെ ഇത്ര അധികം എഴുതിയ എഴുത്തുകാർ കുറവാണ്, വേറെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചോ?
0: വായിച്ചു, വായിച്ചല്ലേ പഠിക്കാനുണ്ടായിരുന്നു സാർ. 73 നോൺ ഡീറ്റെയിലായിട്ട്
1: പഠിക്കാനുണ്ട്.
0: ഞാൻ അദ്ദേഹത്തിനെയും കണ്ടിട്ടുണ്ട് കോഴിക്കോട് വെച്ച്, മാതൃഭൂമി പ്രസിൽ
1: വെച്ച്. അത് ശരി, അദ്ദേഹം മാതൃഭൂമിയിലായിരുന്നല്ലോ ജോലി ചെയ്യുന്നത്.
0: ഓ, അത് അന്നുണ്ട്, ഞാൻ കാണുമ്പോ അങ്ങനെ അങ്ങനെ കാഴ്ചയൊന്നുമില്ല, വെള്ള പാന്റും വെള്ള ഷർട്ടും.
1: അപ്പൊ സാറിനെ കണ്ട
0: അങ്ങനെ കയറി പോവാൻ വേണ്ടി ഞാൻ പടി ഇല്ലാത്ത ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു പേര് പറയും.
2: തിരിച്ച് നമ്മളോടൊക്കെയാണ് ആരെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മധുജനെയും കണ്ടിട്ടുണ്ട്, സനിനെയും കണ്ടിട്ടുണ്ട്, വേറെ ആരും കണ്ടിട്ടില്ല.
1: അതെ,
0: അതുപോലെ ഞാൻ ഇത് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാണ്.
1: ചോദിക്കണം, ചോദിക്കണ്ടെന്ന് വിചാരിച്ചെല്ലാം ചോദിക്കണം. ആദ്യം
0: പത്താം ക്ലാസ്സിലെ സാറ് കൂട്ടാറിലൊക്കെ പഠിപ്പിച്ച അധ്യാപകനല്ലേ?
2: അതിലേ പഠിപ്പിച്ചിട്ടുള്ളൂ.
0: അഭ്യാസം എന്നുള്ള പാഠത്തില് ഒരു ഒരു ചോദ്യം കൊടുത്തിരുന്നു, സുന്ദീസുതന്മാരയച്ച ഒരു ദൂതൻ ഗന്ധി നികേതയോരാനന്ദനൻ, ഇതിന് പറയുന്നത് അസ്തിനപുരിയെല്ലാം ശ്രീകൃഷ്ണൻ ചെല്ല സന്ധിപുരായ ചെല്ലുന്ന ഭാഗമാണ്. പക്ഷെ ഈ വരികളിൽ ഔചിത്യം പരിശോധിക്ക, ഈ വരിയുടെ അർത്ഥം എന്തോന്നല്ല ചോദിച്ചു.
1: ഔചിത്യം പരിശോധിക്കുകയല്ലേ?
2: ഈ വരി പറയുന്നത് യാതൊരു ഔചിത്യമില്ല, ഒരു ഔചിത്യം ഇല്ലാതെ എഴുതി വെക്കുന്ന ചില സാധനം ഞാൻ പറയുമായിരുന്നു.
1: ഞാനാണെങ്കിൽ പറയും ഒരു ഔചിത്യം ഇല്ലാത്തൊരു ചോദ്യമാണ്.
2: അപ്പൊ എന്തായാലും സന്തോഷം.
0: ഒരു മാർക്കിന് ചോദിക്കുന്നു, സുന്ദീസുതന്മാർ എന്ന് കവിയുടെ ഉദ്ദേശിക്കുക, പാണ്ഡവന്മാരെ സുന്ദീസുതന്മാർ എന്ന് കവി ഉദ്ദേശിക്കുന്നത് പാണ്ഡവന്മാരെ യഥാർത്ഥത്തിൽ പാണ്ഡുവിന്റെ മക്കളല്ല, ഇതാണ് ഈ വലിയൊരു ഔചിത്യം.
2: ഓരോ ദിവസം വിളിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും ഓരോരോ പാഠങ്ങളും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഹരിഹരസ്വരൻ വിളിക്കുന്നത്.
1: അതായത് കുന്തിയെ പ്രകീർത്തിക്ക് അതിന്റെ കൂട്ടത്തിൽ പാണ്ഡുവിന് ഒരു പണി കൊടുക്കുകയും ചെയ്ത
0: എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തില് കവി ഇവിടെ പാണ്ഡവന്മാരെന്ന് ഉദ്ദേശിക്കാത്തത് പാണ്ഡവന്മാരും പാണ്ഡുവിന്റെ മക്കളല്ല.
2: സമയം ഉണ്ടായിരുന്നു നമുക്ക് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ സമയം ഇങ്ങനെ മുന്നിൽ പോകുന്നുണ്ട്. നമുക്ക് പാട്ടിലേക്ക് പോവോ?
1: ശരി, ഓക്കെ, സന്തോഷം, താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രോതാക്കൾക്ക് ഇന്ന് സംസാരിക്കാം നോവലിസ്റ്റും കഥാകൃത്തുമായ സലിൻ മാങ്കുഴിയോട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചരിത്രവും അതിന്റെ തിരുവിതാംകൂർ ചരിത്രത്തിലെ മൂടിവെച്ച കഥകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്കിൽ പോലും ആ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ശ്രോതാവിലേക്ക് പോകാൻ തോന്നുന്നു. ശ്രോതാവിന് താല്പര്യം ഉണ്ടാവില്ല ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ?
3: അതെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ചരിത്രം പലപ്പോഴും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ ഒരു ഒരു രാജപക്ഷത്തിന്റെ പക്ഷത്തു നിന്നാണ്, ഭരണപക്ഷത്തു നിന്നുകൊണ്ടാണ് ചരിത്രത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെയും സത്കർമ്മങ്ങളായി അവതരിപ്പിക്കേണ്ടി വരും. ഒരിക്കലും രാജപക്ഷത്ത് നിൽക്കുന്ന ഒരാള് രാജാവിന്റെ സൽക്കീർത്തികളെ മാത്രമല്ലേ രേഖപ്പെടുത്താൻ പറ്റും,
2: വിമർശിക്കാൻ പോലും
3: വിമർശിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, രാജഭരണകാലത്ത് വിമർശനം എന്നൊന്നില്ല നമുക്കപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര പുസ്തകങ്ങളെല്ലാം, ആദ്യകാലങ്ങളിലുണ്ടായ ചരിത്ര പുസ്തകങ്ങളെല്ലാം രാജപക്ഷത്തു നിന്നുള്ള ചരിത്രത്തെ നോക്കിക്കാണുന്നതാണ്. അതിന് മാറി വന്നിട്ടുള്ള അപൂർവം പുസ്തകങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുള്ളൂ. പിന്നീട് വന്നത് ഈ പി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകം, പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ
2: പഠന
3: പുസ്തകങ്ങൾ, അതെ ചരിത്ര പുസ്തകങ്ങൾ. ആ ചരിത്ര പുസ്തകങ്ങളാണ് യഥാർത്ഥത്തില് മറ്റൊരു ജീവിതം, മറ്റൊരു ചരിത്രം, മറ്റൊരു സാമൂഹിക അന്തരീക്ഷം നമുക്കുണ്ടായിരുന്ന കാര്യം ആദ്യമായി വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ കേരളത്തിലെ അടിമ വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്നും ആദ്യകാലത്തൊന്നും അറിഞ്ഞുകൂടാത്തതിന്റെ കാര്യം അത്തരത്തിലൊരു ചരിത്ര പുസ്തകത്തിൽ അത്തരത്തിലൊരു പാഠ്യവിഷയമാക്കി വെച്ചിരുന്നില്ലെന്ന് മാത്രമല്ല അതിനെ മൂടി വയ്ക്കുകയും മറച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കേരളത്തിൽ വ്യാപകമായി അടിമ വ്യാപാരം നടത്തി എന്ന് മാത്രമല്ല, ഈ താണജാതി എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെയും ഒരു കാളയെയും ഒരുമിച്ച് നിർത്തി ലേലം ചെയ്ത് വിൽക്കുകയാണ്. ആ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു രീതി അല്ലെങ്കിൽ അന്നത്തെ മൂല്യ രീതി അനുസരിച്ചിട്ട് കാളയ്ക്കാണ് വില കൂടുതൽ,
2: സ്ത്രീയേക്കാൾ
3: മനുഷ്യനേക്കാൾ. കാരണം അടിമയായി വാങ്ങുന്നതിന് തുച്ഛമായ പൈസ കിട്ടിയാതെ അവർക്ക് കാൽ കെട്ടി കൂട്ടമായി കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട തരത്തില്ല. അതൊക്കെ പിന്നീട് ഈ വിനിൽ പോൾ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വിനിൽ പോൾ, അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ്
2: ഈ ഇതെല്ലാം മറനീക്കി പുറത്തു
3: അടിമ കേരളം എന്ന് പറയുന്ന ഒന്ന് വെളിച്ചത്ത് വരുന്നത്. അതുവരെ നമുക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. നമ്മള് എബ്രഹാം ലിങ്കന്റെ അടിമ വ്യാപാരം നിർത്തലാക്കിയ 10-ാം ക്ലാസ്സിൽ കാണാതെ പഠിച്ച് ഞെട്ടിയിട്ടുണ്ട്. അന്ന് നമ്മുടെ മുന്നിലുള്ളത് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടിമ വ്യാപാരം. പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്നിടത്ത് അടിമകളായ മനുഷ്യരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ അടിമകൾ ഒളിച്ചോടിപ്പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് അടിമകൾ അതിക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ഇവർ കേൾക്കേണ്ടി വരുമല്ലോ. സഹിക്കാൻ വയ്യാതെ ഇവർ ഒളിച്ചോടി കാട്ടിൽ അഭയം തേടും. ഈ കാട്ടിൽ അഭയം തേടുന്ന അടിമകളെ കണ്ടെത്തുന്നതിന് അന്നത്തെ ക്രിസ്ത്യൻ പാതിരിമാരിൽ ഒരു വിഭാഗം അതിന്റെ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. അവര് കാട്ടിൽ പോയി ഈ കൊറ്റനോട്ടത്തിൽ ഒളിച്ചോടിയ ആളാണെന്ന് മനസ്സിലാക്കി അവരെ ഒപ്പം കൂട്ടി അവരെ പിന്നെ മതപരിവർത്തനം നടത്തി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി അങ്ങനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത സ്ഥലങ്ങൾ പോലും ഉണ്ട്. മുണ്ടക്കയം എന്ന് പറയുന്ന ടൗൺഷിപ്പ് തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രത്തിൽ മുണ്ടക്കയം രൂപപ്പെട്ടു വരുന്നത് ഈ ഒളിച്ചോടിയ അടിമകളെ കൂട്ടമായി താമസിപ്പിക്കുകയും അവർക്ക് പഠിക്കാനും പള്ളിയും പാഠശാലയും തൊഴിൽ ചെയ്യാൻ ഇടമൊക്കെ ഉണ്ടാക്കി കൃഷി ഭൂമി ഡെവലപ്പ് ചെയ്ത് ഉണ്ടായി വന്ന ടൗൺഷിപ്പാണ് മുണ്ടക്കയം അവിടെ മൊത്തം. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ പോലും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക്
2: രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല.
3: 1900 കഴിഞ്ഞതിന് ശേഷമാണ് അടിമ വ്യാപാരം ഔദ്യോഗികമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലും ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അടിമകളായി വിലയ്ക്ക് വാങ്ങുന്ന ഒരുപാട് മനുഷ്യർ, അതിനകത്ത് അടിമ കച്ചവടം നടത്തിയിരുന്ന ആളുകൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. ഇപ്പോഴും നമ്മൾ ഇപ്പൊ ഇപ്പോഴും പറയും കുട്ടികളെ പിടിക്കുന്നവരെന്ന് പറയില്ലേ, ഈ കുട്ടികളെ പിടിക്കുന്നവരെന്ന് പറയുന്ന ആ ഒരു ഭയം നമ്മുടെ ജീനിലുള്ളതാണ്. അല്ലാതെ ഇപ്പൊ കുട്ടികളെ പിടിക്കാനൊന്നും ആരും വരില്ല. ഇപ്പോഴും കൊച്ചുകുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി അമ്മമ്മമാര് പറഞ്ഞു കൊടുക്കും, പിള്ളേരപ്പിടുപ്പുകാർ വരും പിന്നെ പിടിച്ചോണ്ട് പോകും. ഈ പിള്ളേരപ്പിടുപ്പുകാർ അങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു കാലം ഇപ്പൊ ഇല്ലല്ലോ നമ്മൾ വിചാരിക്കും പോലെ. ആ ഒരു വാക്കിനേക്കാളും ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തട്ടിക്കൊണ്ടുപോകുന്ന പേടിയുള്ളത്. അങ്ങനെ അങ്ങനെ എത്ര തട്ടിക്കൊണ്ടുപോയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. അതിന്റെ കാര്യം നമ്മളെ ജീനിൽ കിടക്കുന്ന ഈ പഴയ കാലത്ത് ഒരുപാട് മനുഷ്യരെ, എല്ലാം മതസ്ഥരായ മനുഷ്യരെയും തട്ടിക്കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നുള്ളതെന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയി കൂട്ടമായി കൊണ്ടുപോയി കച്ചവടം അടിച്ച് ഇവരെ കപ്പലിൽ കയറ്റി വിടുക. അപ്പൊ ഈ സ്ഥലത്ത് തുറമുഖത്തെത്തിക്കുക മാത്രം മതി. കപ്പലിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അതിനകത്തൊന്ന് തിരിച്ചിറക്കാൻ പറ്റില്ല. കപ്പല് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. അങ്ങനെ 100 കപ്പലുകളിൽ ആയിരക്കണക്കിനും നമ്മുടെ മനുഷ്യര് യാത്ര ആരംഭിക്കുകയും പകുതി പേര് വഴി വെച്ച് മരിക്കുകയും ബാക്കി അവിടെ ചെന്ന് എത്തുകയും അവിടെ ചെന്ന് എത്തി അവിടെ ജോലി ചെയ്ത് അവിടെ വിവാഹം കഴിച്ച് അവിടുത്തെ ആളായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. അത് നമുക്ക് നമ്മുടെ ഒരുപാട് പൂർവികർ ലോകത്തിന്റെ പല കോണുകളിൽ പോയി ജീവിച്ച് തൊഴിൽ ചെയ്ത് അവിടുത്തെ മനുഷ്യരായി മാറി. അതിന്റെ അടുത്ത തലമുറ ഒക്കെ വരുമ്പോ പിന്നെ അവിടുത്തെ ആളുകളാ. അങ്ങനെ ഒരു പൂർവബന്ധം വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഇന്ത്യയുമായും കേരളവുമായിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ടാണ് ഈ ടൂർ എന്നൊക്കെ പറഞ്ഞ് പലരും ഒരു കാര്യമില്ലാതെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഇവിടെ ഒക്കെ വന്ന് ഈ വെയിലത്ത് കിടക്കുന്നതിന്റെ ഒരു കാര്യം, അതിലൊരു ചെറിയ ശതമാനം പേരുടെ ജീനുകൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്ന കാര്യം.
2: അവരറിയാതെ
3: മുതുമുത്തച്ഛൻ ഇവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് ഓടിപ്പോയ ഒരാളുണ്ട്. അപ്പൊ ആ സാധനമൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഈ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി വിറ്റ
2: നമുക്കൊരു ശ്രോതാവ് ഉണ്ട്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ
4: ഹലോ, ഞാൻ കാക്കാനാണ്.
2: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സലിൻ മാങ്കുഴി, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, സംസാരിക്കാം.
3: ഹലോ നമസ്കാരം.
4: ഹലോ സാറേ, നമസ്കാരം.
3: എന്തുണ്ട് സുഖം? തന്നെ പേരൊന്നും കൂടെ പറയൂ.
4: എന്റെ പേര് കാക്കാനിൽ നടരാജനാണ്.
3: ആ നടരാജൻ.
4: എനിക്ക് ഇപ്പൊ ഒരു 80 വയസ്സോളം പ്രായമുണ്ട്.
3: ആ പ്രായം എല്ലാരും പ്രായമാണ് പറയുന്നത് കേട്ടോ, ഇന്ന് വിളിച്ച ഒരാളും.
4: ഒരു കാലത്ത് ഈ മരണമല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പറയുന്നു.
3: അതെ അതെ.
4: അപ്പൊ ഈ ഒരു പരിധി കഴിയുമ്പോ ഈ മരിച്ചത് കിടന്നാലും കച്ചവരുന്നു സാറേ.
3: അങ്ങനെയല്ല, അത് നമ്മുടെ ഒരു അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആലോചിക്കുന്നതിന് പകരം നമുക്ക് ഈ ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. എന്തെല്ലാം മാറ്റങ്ങള്! നമ്മൾ 80 വയസ്സ് ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സാറിപ്പോ ഒരു 15 വയസ്സിൽ കണ്ട കാച്ചാണിയും കരകുളവും നെടുമങ്ങാടും തിരുവനന്തപുരവും വെള്ളനാടും ഒന്നും അല്ലല്ലോ. ഇന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇനിയിപ്പോ കാച്ചാണിയിലുള്ള ആളിനെ സംബന്ധിച്ച് നടന്നു വന്നാൽ കരകുളം പാലത്തിന്റെ അവിടെ ഫ്ലൈ ഓവർ പണിയടക്കുക. അത് ഏകദേശം ആയി നടക്കും.
2: അപ്പൊ 45 വയസ്സിൽ അടിച്ചു പോയിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ
4: പറ്റുമായിരുന്നില്ല.
3: അതൊക്കെ കാണും,
2: പക്ഷെ ഇതുവരെ ഉള്ളതൊക്കെ കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് പ്രായമായി, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്നൊരു ചിന്ത വേണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
4: എന്റെ ജോലി എനിക്ക് കിണർ ഒഴുപ്പും
3: അപ്പം
4: ഒരു 10,000 കിണർ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കൂടെ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു.
2: ഇന്നലത്തെ വാർത്ത അനുസരിച്ച് കിണർ ഇനി കുഴിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നാണ്.
4: ഇപ്പൊ വേണം, ഞാൻ നിർത്തിയിട്ട് 2-3 വർഷമായി.
2: അതെന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതി തേടി നടക്കേണ്ടി വരുന്നില്ലേ.
3: അതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചു, നമ്മൾ ഈ കിണർ കുഴിക്കുന്നതിന് മുമ്പ് സ്ഥലം കാണുന്നതുണ്ടല്ലോ, ഇവിടെ കുഴിച്ചാ വെള്ളം കിട്ടും, അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്?
4: നമ്മളിപ്പോ ഒരു വീട്ടിന്റെ നമ്മളൊരു പുരടുത്ത് നിന്നിട്ട് നമ്മൾ ഈ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഇടത് വരുമ്പോ കഞ്ഞി എന്ന് പറയുമോ? കന്നിമൂല, കന്നിമൂല ആദ്യം കല്ലാത്ത സ്ഥലം. അപ്പൊ അതിനെ അടുത്ത് ഇങ്ങനെയൊക്കെ അവിടെ അങ്ങനെയൊക്കെ നോക്കിട്ടാണ് സ്ഥലം കാണുന്നത്.
3: കന്നിമൂലക്ക് ചുറ്റുവട്ടത്താണ് കാണുന്നത് അല്ലേ?
4: ആ ഇപ്പഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു 5 സെന്റ് വെള്ളം വാങ്ങിച്ചിട്ട് ഒരു വീട് പോയിട്ട് എവിടെ സ്ഥലമുണ്ടോ അവിടെ കിണറുണ്ടാകും.
2: പക്ഷെ അവിടെ വെള്ളം കിട്ടണുണ്ടല്ലോ, സ്ഥാനം ഒന്നും നോക്കാതെ.
4: തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പണ്ട് ഒരു വീടുണ്ടെങ്കിൽ അന്ന് ഓട്ടപ്പെട്ടിലോ അടിച്ച് ഓടിയും അല്ലെങ്കിൽ ഓടും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഓടാണ് അന്ന് സൗകര്യമുള്ളവൻ ചെയ്യുന്നത്, ഓടാണ്.
3: അതെ.
4: അപ്പൊ അതിനെ പറ്റി ഞാൻ ഒരു കണക്ക് പറയട്ടെ സാറേ.
3: ഓ പറയണം.
2: ചോദിക്കരുത്.
4: ഒരു വീട്ടിന് 4 സൈഡ് കേട്ടോ സാറേ, ഒരു വീട്ടിന് 4 സൈഡ് വരും.
3: അതെ.
4: ഓരോ സൈഡിലും 40 കോല് പട്ടിലും അടിക്കണത് മേച്ചിന്റെ കണക്കാണ്. അപ്പൊ ഒരു സൈഡില് 40 കോല് പട്ടിലടിച്ചിട്ട് മിച്ചമുള്ളത് രണ്ടാമത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെ 40 അടിച്ചിട്ട് മിച്ചമുള്ളത് മൂന്നാമത്തെ സൈഡിൽ കൊണ്ടുപോയി അങ്ങനെ 4ാമത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോ അധികവും വരരുത്, തേയാതെ ഇരിക്കരുത്.
3: അതെ.
4: മേശയ്ക്ക് ആദ്യമായിട്ട് എത്ര കോല് പട്ടിയിൽ കൊണ്ടുപോയി ഇതാണ് കണക്ക്.
2: ഇതിനേക്കാൾ ബാലരമയുടെ വഴി കണ്ടുപിടിക്കാന്ന് ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കുമായിരുന്നു.
4: ഇത് ഇത്തിരി ബുദ്ധിമുട്ട്, ഇത് മേശയുടെ കണക്കാണ്. അത് ഞാൻ പറഞ്ഞുതരാം. 37.5 കോല് പട്ടിയിൽ മേശയ്ക്ക് ആദ്യം കൊണ്ടുവരും.
3: ശരി.
4: അപ്പൊ അവിടെ നിന്നൊരു 37.5 കൊടുക്കും. അപ്പൊ 75 കോലായി. 40 കോല് അവിടെ അടിച്ചു പോയിട്ട് 35 കോല് മിച്ചമുണ്ട്. ഇത് രണ്ടാം സൈഡിൽ കൊണ്ടുപോകുമ്പോ 35 അവിടെ നിന്ന് കൊടുക്കും, 70 ആയി. അവിടെ 40 അടിച്ചിട്ട് അവിടെ നിന്ന് 30 മിച്ചം വരും. മൂന്നാം സൈഡിൽ വരുമ്പോ അവിടെ നിന്ന് 30 കൊടുക്കും, അപ്പൊ 60 ആയി.
3: ശരി. ഇതിനേക്കാൾ എളുപ്പം ഇതെല്ലാം കൂടെ പണി ഒരാളിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ.
4: അപ്പൊ 4ാമത്തെ സൈഡിൽ ചെല്ലുമ്പോ 20 മിച്ചം വരും.
3: അതെ.
4: അവിടെ 20 കൊടുക്കുമ്പോ 40 ആയി 40 അവിടെ അടിക്കാം.
2: ഈ മേശരിക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യം.
3: നമ്മള് ചെയ്യാനുള്ളത് ഈ പണി അറിയാന്നുള്ള ആളിനെ കണ്ടുപിടിക്കുക, കൊടുക്കുക. എത്ര അടിച്ചാലും നമുക്ക് കംപ്ലീറ്റ് തികയണം, സംഭവം ക്ലിയർ ആവണം.
2: രണ്ടെണ്ണം ബാക്കിയൊന്നും കുഴപ്പമില്ല.
4: പിന്നെ
3: തമാശയാണ്
2: നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്.
4: എനിക്ക് ഇത്രയും ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ.
3: അതെ.
4: ഞാൻ മരിച്ചു, അഥവാ മരിച്ചു പോയാലും ശരി, ആലോചിച്ചേ കിടക്കും ഞാൻ.
3: എന്തോ
4: കാരണം എത്ര പേരുണ്ടാവുമെന്ന് അറിയണ്ടേ എനിക്ക്?
3: അത് വേണം.
4: അപ്പൊ നേരത്തെ ഉള്ളവരൊന്നും പിന്നെ കാരണമൊന്നും ഇല്ലല്ലോ.
3: ഇല്ല ഇല്ല.
4: അപ്പൊ പറയും ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്കറിയാവില്ലല്ലോ.
2: അതുകൊണ്ട് ആലോചിച്ച് കിടന്നാലേ പറ്റൂ.
4: അപ്പൊ ഞാൻ ഒരു ചെറിയ പാട്ട് പാടട്ടെ സാറേ.
3: പാടണം.
4: പച്ചമര പൂന്തണലിൽ കൊച്ചുകിളി വീടും വച്ച് അച്ഛനമ്മയായി കഴിഞ്ഞത് ഓർമ്മയുണ്ടോ, നിനക്കോർമ്മയുണ്ടോ? പൊടിയാൽ ചോറ് വച്ച് പുകുല കറിയും വച്ച് വലയിലയിൽ വിളമ്പിത്തന്നതോർമ്മയുണ്ടോ? മാനത്തെ റാണിയുടെ കഥകൾ ഞാൻ പറയാം, മാഞ്ചവട്ടിലും നീ മയങ്ങിയതോർമ്മയുണ്ടോ, നിനക്കോർമ്മയുണ്ടോ? കൊറുമൊഴി മുല്ലടി ഉന്നിമേൽ നമ്മളോടി കുപ്പായം കീറി പോയത്
3: ഓർമ്മയുണ്ട്. പറയണം, നമുക്ക് ഒരു പാട്ട് കേൾക്കാം.
2: ഏത് പാട്ട്?
3: ഒരു പാട്ട് പറഞ്ഞാൽ വെച്ചു തരാം കേൾക്കാൻ.
4: ഞാൻ ചോദിച്ചത് എനിക്ക് ഇത്രയും വയസ്സായില്ലേ,
2: പിന്നെയും
4: വയസ്സായപ്പോ യഥാർത്ഥത്തിൽ ഒരാളിന്റെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കുന്ന കാര്യം പാടാണ്.
3: അതെ.
4: അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് എന്റെ ഭാര്യ മരിക്കണേ.
3: അതെ.
4: ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് സാറേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ ഒരു പാട്ടാണ് ചോദിച്ചത്. മുൾക്കിരീടമ്പിതീർക്കനായ ശബ്ദം നിൽക്കൂല കേട്ടാ,
3: ശബ്ദത്തീരാ. ശരി ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: സന്തോഷമല്ലേ, വർത്താനം പറയാനും പാട്ട് കേട്ട് കണക്ക് ചോദിക്കുന്നതാണ് പ്രശ്നം.
3: അപ്പൊ ഇനിയും വിളിക്കണം. വിളിക്കുമ്പോ ദയവേ ഇത് കണക്കൊന്നും ചോദിക്കരുത്. അതെ, സന്തോഷിച്ചാണല്ലോ.
4: കരുണാസായി വന്നതോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷം.
3: ആ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ പരിപാടിയും തുടർച്ചയായിട്ട് കേൾക്കുക, ഇടയ്ക്ക് വിളിക്കുക, പാട്ട് പാടുക, പാട്ട് കേൾക്കുക, സംഭവം കിണർ കുഴിക്കുന്നതിനേക്കാളും സന്തോഷമായിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് അടുത്ത പരിപാടിയിൽ പാടാം. ഇന്നത്തെ ഏകദേശം
2: പാട്ട് കേൾക്കാം, ഭയങ്കര സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവരിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായിട്ടുള്ളത് കഥാകൃത്ത് നോവലിസ്റ്റുമായ പ്രിയപ്പെട്ട സാഹിത്യകാരൻ സലിൻ മാങ്കുഴിയാണ്. പാട്ടും കഥയും ചരിത്രവും നോവലും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക പോക്കുവയിലാണ് ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രോതാവിനോട് നമുക്ക് സംസാരിച്ചിട്ട് മറ്റ് ചരിത്ര സത്യങ്ങളിലേക്കും നമുക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സലിൻ മാങ്കുഴി, എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം. പേര് പറയണം?
1: എന്റെ പേര് മുരളി. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പെരുമ്പഴുതുറന്ന സ്ഥലത്താണ്.
2: പെരുമ്പഴുതുറന്നാണ് വിളിക്കുന്നത്?
1: അതെ, പെരുമ്പഴുതു.
2: എന്തോ ചെയ്യുന്നു?
1: ഞാൻ ടെയ്ലർ ആണ് സാർ.
2: ഓ, അത് ശരി. അപ്പൊ കടയിൽ?
1: അതെ, കടയില്. ആ, കടയിലാണ്. കടയിൽ വിളിക്കുന്നത്.
2: കടയിൽ റേഡിയോ എല്ലാം വെച്ച് ഇങ്ങനെ ഇരിക്കുക?
1: ആ, ഉണ്ട് സാർ. രാവിലെ തുടങ്ങുന്നതാ. കട തുറന്ന ഉടനെ
2: റേഡിയോ
1: ഓൺ ചെയ്യും. ഞാനൊക്കെ ചേർന്ന്
2: ഞാൻ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ ഇപ്പോഴും പഴയതുപോലെയൊക്കെ തയ്യലുണ്ടോ?
1: തയ്യൽ ഇപ്പം പഴയതുപോലെ ഇല്ല സാറേ, ഇപ്പൊ കുറവാണ്. എല്ലാം റെഡിമെയ്ഡ് യുവത്തിലേക്ക്.
2: അതെ അതെ.
1: യൂണിഫോം എന്റെ ആ സമയത്തുണ്ട്.
2: അല്ലാത്ത സമയത്തൊക്കെ വരുന്നത്?
1: അല്ലാത്ത സമയത്ത് അല്ലാതെ സ്ഥിരം തയ്ച്ചിടുന്ന ആൾക്കാരുണ്ട്. സ്ഥിരം വരും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നു.
2: ഷർട്ടും
1: ഷർട്ടും പാന്റും ലേഡീസ് വർക്കൊക്കെ ഉണ്ടാവും.
2: എല്ലാം ഉണ്ടാവും.
1: എല്ലാം.
2: ഒറ്റയ്ക്കുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ?
1: അല്ല സാറെ, ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അവ എടുത്തു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് തച്ച് കൊണ്ടുവരുന്ന
2: ആൾക്കാർ.
1: ഡ്രസ് മേക്കേഴ്സ് എന്നാണ് കടയുടെ പേര്.
2: എന്താണ്?
1: കൺമണി ഡ്രസ് മേക്കേഴ്സ്.
2: കൺമണി ഡ്രസ് മേക്കേഴ്സ്.
1: അതെ അതെ. നെയ്യാറ്റിങ്കര, നെയ്യാറ്റിങ്കര സമീപ എസ് എൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ഇനി എന്ന് നെയ്യാറ്റിങ്കര വഴി പോകും, ഉറപ്പായിട്ട് കൺമണി കണ്ണിൽ പതിയും. കൺമണിയിൽ പതിയൊന്നുള്ളതാണ്.
1: ഓക്കെ, വിളിക്കുന്നത് അത് തന്നെ സാർ. കൺമണി എന്നാണ് എന്റെ വിളിക്കുന്നത്.
2: പെരുമ്പഴുതൂർ അഞ്ചാലുമൂടല്ലേ? അതെ, ആറാലുമൂട്. അഞ്ചാലുമൂട്.
1: ഇല്ല, ആറാലുമൂട്.
2: ആറാലുമൂട്.
1: അത് ഇവിടെ നിന്ന് നമ്മള് ബാലരാമപുരത്തേക്ക് പോകുന്നത്, തിരുവനന്തപുരം ഹൈവേ. ഇതേപോലെ കാട്ടാക്കട, അരുവിപ്പുറം. അരുവിപ്പുറത്തിൽ
2: വന്നിട്ടുണ്ട്. അരുവിപ്പുറം ആ ക്ഷേത്രത്തിന്റെ നടയിലൂടെ ഉള്ള റോഡ് പോകുന്നതാണോ പെരുമ്പഴുതൂർ?
1: ഇല്ല, അങ്ങ്. അതെ, അങ്ങ് പോണ്ട സാറേ. ഞാൻ ജംഗ്ഷനിൽ, പെരുമ്പഴൂർ ജംഗ്ഷനിൽ പോയിട്ട് വലത്ത്, ഇത് ലെഫ്റ്റ് റൈറ്റ് സൈഡ്
0: മിക്കവാറും തയ്യൽ കടയുടെ പ്രത്യേകത വെച്ചാൽ തയ്യൽ കടയിൽ ഒരു റേഡിയോ എപ്പോഴും
1: ഉണ്ടാവും. എല്ലാ കടകളിലും ഉണ്ട്.
0: മറ്റു പല കടക്കാരും റേഡിയോ ഉപേക്ഷിച്ചിട്ട് ഇപ്പോഴും റേഡിയോ ഉപേക്ഷിക്കാത്ത ആളുകളെന്ന് പറയുന്നത്,
1: പാട്ട് കേട്ടാലേ
2: ഒരു പാട്ടെല്ലാം കേട്ട ഒരു യഥാർത്ഥത്തിൽ ഈ തയ്യൽക്കാരെന്ന് പറയുന്ന കലാകാരന്മാരാണല്ലോ. അതൊരു കലാപരമായ വർക്കാണ് തയ്യൽ.
1: അതെ അതെ. കലാവാസന ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ
2: പറ്റും. പിന്നെ ചില ആളുകളെ കണ്ടാൽ തന്നെ ഒരു നല്ല തയ്യൽക്കാരന് ഷർട്ട് അളവെടുക്കാതെ അടിക്കാൻ പറ്റും.
1: പറ്റും പറ്റും പറ്റും. നമുക്കൊരു ഉദ്ദേശം, നമ്മൾ സ്ഥിരം തയ്ക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് അവരെ ഒരു ആളിന് എത്ര വരും എന്നുള്ളത് നമുക്ക് അറിയാൻ
2: പറ്റും.
1: നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും.
2: എത്ര വർഷമായി ഇത് തുടങ്ങി?
1: ഞാൻ തുടങ്ങിയിട്ട് 35 വർഷമായി സാർ.
2: 35 വയസ്സായി.
0: 35 വർഷമായി.
2: വർഷമായി.
1: 35 വർഷമായി.
2: അപ്പൊ കുട്ടിക്കാലത്തെ ഇതിലേക്ക് താല്പര്യത്തോടെ?
1: 15, എന്റെ 15 വയസ്സിൽ തുടങ്ങിയത് സാർ.
2: അപ്പോ
1: 15 വയസ്സ് മുതൽ തയ്യലാണ്.
2: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ എന്റെ ഭാര്യ, രണ്ട് മക്കൾ. ഭാര്യയുടെ പേര് ലേഖ, മക്കൾ രണ്ട്, അഖിൽ കൃഷ്ണൻ, അതുൽ കൃഷ്ണൻ.
2: അഖിൽ കൃഷ്ണനും അതുൽ കൃഷ്ണൻ.
1: അതുൽ കൃഷ്ണൻ, അതെ.
2: ഏത് ക്ലാസ്സിലൊക്കെ ആയി അവര്?
1: മൂത്തമാൻ ഡിഗ്രി കഴിഞ്ഞു. ഇളയമാൻ ഇപ്പം ഏവിയേഷൻ, പോളി കഴിഞ്ഞ അടുത്ത് ഏവിയേഷൻ വെക്കൊണ്ടിരിക്കും. ഏവിയേഷൻ
2: അതിന്റെ കോഴ്സിന് പോകുന്നു.
0: ഇതിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഞാൻ ആദ്യമായിട്ടാണ്
0: വിളിക്കുന്നത്.
1: എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ നമ്പർ തന്നു. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ.
2: ചെറുതായിട്ടൊക്കെ പാട്ട് പാടുന്ന ആളാണെന്ന് തോന്നുന്നു.
1: അയ്യോ,
2: ശരിയല്ലേ? പാട്ട് പാടുമല്ലേ?
1: പാട്ടൊക്കെ പാടും സാറേ.
2: അതപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? അപ്പൊ നമ്മള് രണ്ടുപേരല്ലേ കേക്കുന്നുള്ളു. ഒരു
0: പാട്ട് പാടണം.
2: അതെ, മൂന്ന് പേർ. നമുക്ക് മൂന്ന് പേർ കൂടെ കേൾക്കാം. ഒരു പാട്ട് പാടണം.
1: ഏത് നാട്ടിലാണോ കഥയെന്നു നടന്നതാണോ, ഏതോ കൊട്ടാരത്തിനകത്തു
2: നല്ല പാട്ടാ അത്. സാംബശിവൻ അഭിനയിച്ച
1: സിനിമ
0: പക്ഷെ വാരിക്കുഴി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്.
2: എനിക്ക് കുഴി കറക്റ്റായി,
0: മറ്റേ വാരിയാണെന്നുള്ളത്.
2: അപ്പൊ സാംബശിവന്റെ കഥാപുസ്തകം നേരിട്ട് കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ടുണ്ട് സാറേ, ഇഷ്ടംപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. കാസറ്റും ഉണ്ട്, ഇപ്പോഴും എന്റെ ഉണ്ട്. ഞാൻ അത് അടിച്ചെത്തിട്ടുണ്ട്.
2: സാംബശിവന്റെ ശബ്ദം അനുകരിക്കാൻ പറ്റുമോ?
1: അയ്യോ, അതറിയില്ല.
2: അത് പറ്റില്ല. വേണമെങ്കിൽ സാംബശിവന്റെ രണ്ടു പേര് പാട്ട് പാടാൻ പറ്റില്ലേ?
1: ഓ, അതും അത്ര ഇതല്ല.
2: സാറ്
1: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അവസരത്തിനൊത്ത് ശബ്ദങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒരു കൂട്ടത്തിലാണ്. നമുക്ക് അനുകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു പ്രത്യേക ഒരു ഇതാണ്, സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് സാംബശിവൻ സാറിന്റെ കഥാപ്രസംഗം.
2: പ്രതിഭാസമല്ലേ പുള്ളി. നമുക്കിപ്പോ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇത് തന്നെ സാറേ, പല്ലാങ്കുഴി എന്ന ചിത്രത്തില് ഏത് നാട്ടിലാണ്? ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ രചനയും രാഘവ മാഷിന്റെ സംഗീതം.
2: രാഘവ മാഷിന്റെ സംഗീതം
0: ആണ്. റേഡിയോ കേട്ട് കേട്ട് കേട്ട് വരുമ്പോ
1: ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാറേ. ഇവിടെ എന്റെ ബുക്കില്, ഈ അളവ് ബുക്കില് ഒരു സൈഡില് പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ആവശ്യപ്പെടുന്നത്. അപ്പം പഴയ പാട്ടുകളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയൊരു പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല.
0: എന്തായാലും ആദ്യമായിട്ട് വിളിച്ച് കിട്ടുമ്പോഴത്തേക്കും അതില് സെലിൻ മാങ്കുഴിയെ പോലുള്ള ഒരു എഴുത്തുകാരനോട്
1: വലിയൊരു സാഹിത്യകാരനെ തന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെ. തുടക്കം ഇവിടുന്ന് ആയിരിക്കട്ടെ.
2: എന്തായാലും നല്ലൊരു പാട്ടാണ്. സാധാരണ ആരും ആവശ്യപ്പെടാത്ത ഒരു പാട്ടാണിത്.
1: അങ്ങനെ റേഡിയോയിലൊന്നും ആവശ്യപ്പെട്ട് കേട്ടിട്ടില്ല.
2: നല്ല പാട്ട്. അപ്പൊ നമുക്ക് അത് കേൾക്കാം.
1: ശരി സാർ, നമസ്കാരം.
2: നമസ്കാരം.
1: നന്ദി.

0: പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് തിരികെ വരാം. ഇന്ന് പോക്കുവയിലിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സുഹൃത്തും എഴുത്തുകാരനും പ്രത്യേകിച്ച് നോവലിസ്റ്റും ചരിതാകൃത്തുമായ സലിൻ മാങ്കുഴിയാണ്. ചരിത്ര വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മൂടിവയ്ക്കപ്പെട്ട ചരിത്രങ്ങളും ഒക്കെയാണ് നമ്മൾ സാത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളോട് തുടർന്ന് കേൾക്കാമെന്ന് വിചാരിക്കുന്നു.
1: അതെ, നമ്മൾ പറഞ്ഞു വന്നത് യഥാർത്ഥത്തില് തിരുവിതാംകൂർ ചരിത്രത്തിലെ ചില വിശേഷങ്ങളാണ്. അതിനകത്ത് മറ്റൊരു ഒരു കാര്യം, നമുക്ക് ഈ ഡിനലോയി എന്ന് പറയുന്ന പടത്തലവനെ നമുക്കറിയാം. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ആ പരാജയപ്പെടുത്തിന് ശേഷം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡിനലോയി എന്ന് പറയുന്ന ആളിനെ തിരുവിതാംകൂർ സേനയിൽ ചേർക്കുകയും വലിയ കപ്പിത്താൻ എന്നുള്ള പദവി കൊടുത്ത് സേനയുടെ തലപ്പത്ത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്നാൽ കാലാനന്തരം അതിനകത്തൊരു വ്യത്യാസം വന്നു. ഈ മാർക്ക് ഡിനലോയി എന്ന് പറയുന്നത് കുലശേഖര പെരുമാൾസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഡിനലോയിയെ തിരുവിതാംകൂർ കീഴടക്കിയതല്ലെന്നും കുളച്ചിൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നും ഇവിടുത്തെ ഫാക്ടറി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡച്ച് സേനയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കത്തോലിക്ക സമുദായക്കാരനായിരുന്നു. അന്ന് ഈ പ്രൊട്ടസ്റ്റന്റുകാരാണ് ആ സേന ഡോമിനേറ്റ് ചെയ്ത. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു രണ്ടാം സ്ഥാനക്കാരനായി പലപ്പോഴും ഒഴിവാക്കിയത് കൊണ്ടുള്ള അമർഷത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂറിലേക്ക് വന്നു നമ്മുടെ സേനയിൽ ചേർന്നു എന്നുള്ളതാണ് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം. പക്ഷെ നമ്മൾ പഠിച്ച ചരിത്രം നമ്മൾ കീഴടക്കിച്ചെന്നാണ്, അങ്ങനെയല്ല. അടച്ചിട്ടിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ നമുക്കുണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഇങ്ങനെ ഒരു വസ്തുത. രണ്ട്, ഡിനലോയിയെ പേരറിയും. ഡിനലോയി വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ സൈന്യത്തിലെ മുഖ്യസ്ഥാനം വഹിച്ചിരുന്ന മറ്റൊരു ഡച്ചുകാരുണ്ട്, ദ്യുവൻ ഷോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
0: കേട്ടിട്ട്
1: ദ്യുവൻ ഷോട്ട്. ദ്യുവൻ ഷോട്ട് കഴിഞ്ഞിട്ടാണ് ഡിനലോയി വരുന്നത്. ഡിനലോയിക്ക് ശേഷം ഡൊണാഡി, ഡൊണാഡിയുടെ കാലശേഷം പീറ്റർ ഫ്ലോറി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ താമസിച്ച് ദീർഘകാലം നമ്മുടെ സേന വിഭാഗത്തിന്റെ തലപ്പുറത്ത് പ്രവർത്തിച്ചു എന്നുള്ളത്.
0: ഇവരൊന്നും പിടിച്ചു കിട്ടിയതല്ല, അല്ലാതെ വന്ന്
1: അതൊക്കെ അല്ല. ദ്യുവൻ ഷോട്ടിനെ നേരത്തെ വന്ന് കീഴടക്കി വന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ സ്വമേധയാ വന്നു ചേർന്നതാണ്. കാരണം അന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു സംവിധാനവുമായി യോജിച്ച് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് വന്നതാണ്. അതിലുള്ള ഒന്ന്, ഈ ഡിനലോയി വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് അഞ്ചു തെങ്ങ് കോട്ടയിലുണ്ടായിരുന്ന പാദറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അവരുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അവർക്ക് വേറൊരു വലിയ ചരിത്രമൊക്കെ ഉള്ളൊരു സ്ത്രീയാ അത്. അവരുടെ ഒരുപാട് ചരിത്ര സംഭവ ബഹുലമായ ഒന്നാണ് അഞ്ചുതെങ്ങ് കോട്ടയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആറ്റിങ്ങൽ കലാപം, അങ്ങനെ ഒരുപാട് വിഷയം. അതല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡിനലോയി ഒഴികെയുള്ള ആളുകൾക്കെല്ലാം ദീർഘകാലം ഇവിടെ താമസിച്ചപ്പോൾ ഇവിടുത്തെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അവരിൽ മക്കളും പരമ്പരകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡച്ചുകാർ ഒരുപാട് പേര് ഇവിടെ താമസിച്ചിട്ടുണ്ട്, നമ്മുടെ സേനയിൽ അംഗങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട്. സേനാംഗങ്ങളാവുകയും സേനയുടെ തലപ്പത്തിരിക്കുകയും ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നാട്ടിൽ ബന്ധങ്ങളും മക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് തിരുവിതാംകൂർ മാത്രമല്ല, കേരളത്തിൽ ഈ വിദേശത്ത് നിന്ന് വന്ന നിരവധിയായ ആളുകൾക്ക് സന്തതി പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്.
0: അങ്ങനെ ഒരു ചരിത്രമേ ഇവിടെ ഇല്ല. അതായത് അവരിവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല.
1: അത് നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പല കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. കാരണം നമ്മുടെ നാണക്കേടിന്റെ കൂടെ ഒരു കാര്യമാണെന്ന് ചരിത്രകാരന്മാര് തെറ്റിദ്ധരിച്ചു കാണും.
0: അന്നത്തെ കാലത്തെ ഒരു ചിന്ത അനുസരിച്ച്,
1: ഇന്നത്തെ കാലത്തെ ചിന്ത അങ്ങനെ, ഇന്നും അതൊന്നും ആവശ്യമില്ലാത്തത്. രണ്ട്, കേരളത്തിൽ ഉടനീളം അത്തരത്തിൽ വിദേശികളായ ആളുകളുടെ സന്തതി പരമ്പരകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉള്ള ഗുണം, നമ്മുടെ മുതുമുത്തശ്ശിമാരോട് നമ്മൾ നന്ദി പറയേണ്ടത് രൂപപ്പൊലിമ, നിറം, രൂപപ്പൊലിമ തുടങ്ങി പലതരത്തിലുള്ള ഫിസിക്കലായി നമ്മൾ ഒരു ഇന്റർനാഷണലായ ആളുകളായി മാറാൻ ഈ സങ്കര സന്തതികൾ ഇടയാക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ആ സന്തതികൾ എന്ന് പറയുന്നത് ഒറ്റ ജനറേഷൻ കൊണ്ട് തീരുന്നതല്ല. അത് അങ്ങനെ ജനിക്കുന്നൊരു കുട്ടി പിന്നീട് ഇവിടെ ഉള്ള ഒരാളിനെ വിവാഹം കഴിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ജീനുകളുടെ ഒരു തുടർച്ച പിന്നീട് എല്ലാ വിഭാഗത്തിലേക്കും ഒഴുകിയെത്തും. അങ്ങനെ ഒന്നുണ്ട്, കാര്യം ഒരു കൂടിക്കലരലുണ്ട്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരിടത്ത്, ഇത് മറച്ചു വെച്ച ചരിത്രം. രണ്ട്, തിരുവിതാംകൂറിലും മറ്റൊന്നുണ്ടായിട്ടുള്ളത്, നമ്മൾ ഈ വലിയ മഹിതമായൊരു പാരമ്പര്യത്തിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ് ബഹുഭൂരിപക്ഷ മനുഷ്യരും. അതിനകത്ത് നമ്മുടെ പാരമ്പര്യത്തിൽ ജാതി എന്ന് പറയുന്നൊരു വലിയ ഘടകമാണ്. നമുക്ക് ജാത്യാഭിമാനം വളരെ കൂടുതലുള്ള ആളുകളാണ് പലപ്പോഴും. പക്ഷെ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം എട്ടുവീട്ടി പിള്ളമാരെന്ന് പറയുന്നൊരു പ്രബലമായ ശക്തി തിരുവിതാംകൂർ രാജാവിൻ്റെ മുകളിലൊരു കാലമുണ്ടായിരുന്നു. അവർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തിയിരുന്ന ആധിപത്യം ഉണ്ടാക്കിയിരുന്ന ഇദ്ദേഹം വന്നപ്പോഴാണ്. അനിഴന്തിരുന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് എട്ടുവീട്ടി പിള്ളമാരെ പൂർണ്ണമായിട്ടും കൊന്നുകളയുന്നത്. 1140 പേരെ തൂക്കിക്കൊല്ലുക ചെയ്തതെന്ന്. അത് കഴിഞ്ഞ ശേഷം അവരുടെ സ്ത്രീകളെ മൊത്തം കുട്ടികൾ ഉൾപ്പെടെ തുറ കയറ്റുക എന്ന് പറഞ്ഞാൽ തുറയിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിറ്റു എന്നുവെച്ചാൽ വംശഹത്യ എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്.
0: എന്റെ തുടർച്ച കേൾക്കാൻ ഒരു കൗതുകമുണ്ടെങ്കിലും ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ, കണ്ണമ്പള്ളി എന്ന രവിയാണ്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഥാകൃത്ത്, നോവലിസ്റ്റ്, സുഹൃത്ത് സലിൻ മാങ്കുഴിയാണ്. സംസാരിക്കാം.
1: നമസ്കാരം, എവിടുന്നാണ്? കണ്ണമ്മൂല.
2: കണ്ണമ്പള്ളി.
1: ആ, കണ്ണമ്പള്ളി, കണ്ണമ്പള്ളി. ശരി
2: സാറെ, നമസ്കാരമുണ്ട്.
1: നമസ്കാരം, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, സുഖമായിരിക്കുന്നു. എന്റെ പേര് രവിയാണ്. ഞാൻ കണ്ണമ്പള്ളിയിൽ ഒരു ചെറിയ തട്ടുകടയായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്.
1: ആ, തട്ടുകട രാത്രിയായിരിക്കും കൂടുതൽ കച്ചവടം?
2: ഇല്ല, രാത്രിയല്ല സാറേ. ഞാൻ എന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 മുതലാണ്, വെളുപ്പിലെ 3 മുതലാണ്.
1: ആ, അത് ശരി. അപ്പൊ ആ സമയത്ത് ആള് വരുമോ? 3
2: വരും വരും വരും വരും. ചായ മുതൽ അങ്ങോട്ട് തുടങ്ങും. ചായ മുതൽ പൊറോട്ട, ഇറച്ചി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്.
1: എത്ര മണി വരെ ഉണ്ട് ഇപ്പോൾ?
2: 12 വരെ.
1: ഉച്ചക്ക് 12? അത് രാത്രി?
2: ഉച്ചക്ക് 12 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വടയും ചായ ഒക്കെ.
1: ഈ 3 തുടങ്ങി അപ്പോഴും ചായ കുടിക്കാൻ ആള് വരും?
2: ആള് വരും. എന്നെ വിളിച്ച് വരുത്തി ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എല്ലായിടത്തെ പോലെ അല്ല, 2-3 ചായ കുടിച്ചിട്ട് പോണവരുണ്ട്.
1: ഓ, അത് ശരി. അപ്പൊ
2: അതിന്റെ ഇടയിൽ കൂടെ എന്റെ ജോലി നടക്കും, കാരണം ഇറച്ചി, പൊറോട്ട, അങ്ങനെയുള്ള പരിപാടി ഇതൊക്കെ ചെയ്യാനായിട്ട്.
0: ഈ വെളുപ്പം കാലത്തെ 3 ചായ കുടിക്കാൻ ആള് വരുമെന്ന് പട്ടണത്തിൽ കിടക്കുന്ന നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രാമത്തിലുള്ള ഞങ്ങൾക്ക്, രവിചേട്ടന്, നമുക്കൊക്കെ അത് മനസ്സിലാവും. അല്ലേ രവിചേട്ട, ഇവർക്ക് അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി
2: വരും. 4 ആവുമ്പോ ഇറച്ചിയും പൊറോട്ടയാവും.
1: 4 മണിക്ക് പൊറോട്ട ഇറച്ചിയും കിട്ടും
2: തീർച്ചയായിട്ടും.
1: അപ്പോഴേ അവിടെ ആ സമയത്ത് ആള് വന്ന് കഴിക്കുകയും ചെയ്യും. 4
2: അപ്പോഴും വന്നില്ലെങ്കിൽ ഈ എന്റെ വീഡിയോ ഉണ്ട്, അപ്പൊ ഈ വീഡിയോ കണ്ട ദൂരെ നിന്നൊക്കെ പയ്യന്മാര് സെറ്റുകളൊക്കെ വരണവരുണ്ട്.
1: ആ, അത് ശരി. അപ്പൊ അവിടുത്തെ വളരെ രുചികരമായിട്ടുള്ള ആഹാരമായിരിക്കും. അതാണ്,
2: ചെറിയ പൈസക്ക് കൊടുക്കണേന്ന്.
1: ഓ, അത് ശരി.
2: ഇന്ന് വെള്ളനാടിനെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും ചെറിയ പൈസക്ക് കൊടുക്കുന്നതാണ്. പൊറോട്ട 10 തന്നെ, ചിക്കൻ കറി 30
0: കൊടുക്കുന്നത്. ഇടയിൽ കൂടെ വില വിവര പട്ടികയും പരസ്യവും വരെ രവിചേട്ട ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ ഒരു 50 ഉണ്ടെങ്കിൽ ചിക്കനും 2 പൊറോട്ടയും കഴിച്ച് സുഖമായിട്ട് പാട്ടും പാടി.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ചിക്കനും വേറെ എന്തൊക്കെ ഉണ്ട്?
2: ചിക്കൻ, ചമ്മന്തി, കിഴങ്ങ് കറി, പിന്നെ ഇടിയപ്പം, ദോശ, പൊറോട്ട, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ.
1: എന്തായാലും റീൽസ് ഒക്കെ വരുന്നതിനേക്കാൾ വലിയൊരു പരസ്യം ഇപ്പൊ ആയില്ലേ? ഇതാദ്യമേ ഇത് വിളിച്ച് ഈ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചതെല്ലാം പറയാൻ പറ്റിയല്ലോ. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, കടയുടെ പേരും കൂടെ പറയണേ. ഇനിയിപ്പോ ഇത്രയായ സ്ഥിതിക്ക് ഇനിയിപ്പോ
2: ചിക്കൻ കറി.
1: കടയുടെ പേരെന്താണ്? രവി തട്ടുകട.
2: അല്ല, രവി തട്ടട എന്നല്ല, ഞാൻ വലിയ ഹോട്ടലൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു വെള്ളനാട്ട്. അന്നവിടെ ഈ ഭഗവതി ഹോട്ടൽ എന്നാണ് ഞാൻ ഇട്ടിരുന്നത്.
1: ഓ, അത് ശരി.
2: പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല. പേര് കൊടുക്കാതെ തന്നെ പരസ്യമായിട്ട് ഇനി വരെയാണ്
1: ആൾക്കാർ.
0: കണ്ണമ്പള്ളിയിൽ രവിചേട്ടൻ എന്ന് കേട്ടാൽ മാത്രം പോരെ,
1: അത് തന്നെ ഒരു പേരായി, ഒരു ബ്രാൻഡായിട്ട് മാറി.
2: അത് തന്നെ 6 വീഡിയോ വരെ ആൾക്കാർ ചെയ്തെടുത്തോണ്ട് പോയിട്ടുണ്ട്.
1: ശരി,
0: അതെല്ലാം വൈറലായിട്ടുണ്ട്.
2: അതെ.
1: എന്തായാലും
2: സാറിന്റെ വീട് എവിടെയാണ്?
1: ഞാൻ താമസിക്കുന്നത് കരകുളം. കരകുളം പേര് കിടക്കടുത്ത് കരകുളം
2: അറിയാം. തിരുവനന്തപുരത്ത് പോകുമ്പോ അത് വഴിയൊക്കെ പോവല്ലോ.
1: വീട് സ്വന്തം സ്ഥലം വെഞ്ഞാറമൂടിനടുത്താണ്, നെടുമ്പങ്ങാടുന്ന് വെഞ്ഞാറമൂട് പോകുന്ന വഴിയിലാണ്. അങ്ങനെ ആണ് നമ്മുടെ കാര്യം. പാട്ടൊക്കെ പാടും? ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: ചെറിയ രീതിയിലൊക്കെ പാട്ട് പാടും. സാറ് നേരത്തെ പറഞ്ഞല്ലോ അനീഷ്യല്ല, ഒരു മൂളിപ്പാട്ടുണ്ട്, മൂളിപ്പാട്ട്.
1: അത് പാടണോ? അത് കേക്കട്ടെ.
2: അതെ അതെ, അതില് അവര് നികിതയരടുത്ത് ചോദിക്കണേ, ഇന്നാൽമാനായകൻ വന്നിടും വന്നാൽ ഞാൻ എന്തു ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീടിതായപ്പന്റെ ഒന്ന് രണ്ട് പാട്ട് ഞാൻ പാടിക്കോട്ടെ, തുണ്ട് ചെറുതായിട്ട്.
1: ഓ ശരി.
2: അതായത് ആ എനിക്കിഷ്ടപ്പെട്ട 45 വർഷത്തിന് മുമ്പ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥാപ്രസംഗമാണ്, കോമഡി. അതില് വീടിതായപ്പൻ ഈ ഒരു പൊത്തുപുത്രി എന്നും പറഞ്ഞുകൊണ്ടൊരു കഥാപ്രസംഗം ഇറക്കിയിരുന്നു കോമഡിയിൽ.
1: പൊത്തുപുത്രി,
2: പൊത്തുപുത്രി, അതായത് എലി എലി എലി നായികയും നായകനും, നായികയുടെ പേര് പൊത്തുപുത്രി ഏലിയമ്മ, നായകന്റെ പേര് തുരപ്പേട്ടൻ, അതിന്റെ വില്ലന്റെ പേര് കണ്ടംപൂച്ച. അതില് ഈ കോട്ടയത്താണ് ഈ സംഭവം നടക്കുന്നത്. കോട്ടയത്ത് നിന്ന് മാറിയാണ്.

0: അതാണ് കറുത്ത കണ്ണൻ ഉണ്ടക്കണ്ണൻ കുമ്പം വിശക്കാരനവൻ അഴിഞ്ഞുവിട്ടോ രമ്പുകൾ പോലെ ഏറെ പഞ്ഞു ഭവനത്തിൽ അവരുടെ അച്ഛനെ അമ്മയൊക്കെ കടിച്ചു കയറി കൊന്നു. അത് കഴിഞ്ഞ് ഇവര് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇത് ഏലിയാമ്മ ഗർഭിണിയായ സമയത്ത് ഒരു പാട്ട് പാടി അടുത്തുള്ള ഒരു എലി, ആ എലിയ തൃപ്പെട്ട നമ്മുടെ പടിഞ്ഞാറ ചേട്ടത്തി പഠിക്കൽ വെച്ചെന്നോട് പറയുകയാണ് എന്ത് പറഞ്ഞു, ഈ മാസം ചില്ലാനം കഴിയുമ്പോൾ എല്ലാമേ നീ ഒരു കൊച്ചിന്റെ തള്ളയാകും.
1: എന്തായാലും ഈ തട്ടുകട ചേട്ടൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു കാതികരാകുമായിരുന്നു.
2: വീടി രാജപ്പനൊരു പിന്തുടർച്ചയാവുമായിരുന്നു.
1: വീടി രാജപ്പനെ
0: അല്ല സാറേ, കുറെ ആൾക്കാര് വീടി രാജപ്പന്റെ കഥാപ്രസംഗം കേട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർക്കൂടെ കേൾക്കാൻ വേണ്ടിയാണ് അവരുടെ പാട്ട്. കഥ കുറച്ച് എനിക്ക് പറയാൻ അറിയാം, പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ടും ബാക്കി ആൾക്കാരുള്ളതുകൊണ്ടും അടുത്ത് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറയാം.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നൊരു പാട്ട് കേൾപ്പിച്ചു തരാം, പറയണോ ഏതാണ് വേണ്ടത്?
0: ചെമ്മീനില്ല കടലിനക്കര പോണോര് കാണാ പൊന്നിന് പോണോര് എന്നുള്ളൊരു പാട്ടാണ്.
1: ഗംഭീരമായ പാട്ട്. ശരി, അപ്പോ
0: ശരി,
1: സന്തോഷം,
0: നന്ദി, നമസ്കാരം.
1: നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, പൊക്കുവയിലേക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സലിൻ മാങ്കുഴിയാണ്. ചരിത്ര നോവലുകൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചന നിർവഹിക്കുന്ന, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ചരിത്രത്തിൽ നമ്മൾ അറിയാതെയും കേൾക്കാതെയും പോകുന്ന പല കാര്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന എന്ന് തന്നെ പറയാം, അദ്ദേഹവുമായിട്ട് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവിതാംകൂറിന്റെ ചില ചരിത്രങ്ങളും എട്ടുവീട്ടിൽ പിള്ളമാരെക്കുറിച്ചും ഒക്കെയാണ്. ശ്രോതാക്കൾ കേട്ട് കാണുമെന്ന്

0: വിച്ഛേദിച്ചിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം, ഒരു ശ്രോതാവുണ്ട് എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ശ്രോതാവിലേക്ക് പോകാം.
1: ശരി, നമ്മൾ ഈ പറഞ്ഞു വന്നത് വിദേശികളായ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്ത് താമസിക്കുകയും ദീർഘകാലം താമസിക്കുകയും സ്വാഭാവികമായിട്ടും അവരുടെ സന്തതി പരമ്പരകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എട്ടുവീട്ടി പിള്ളമാരെ കൊല്ലുകയും അവരുടെ സ്ത്രീകളെ തുറകയറ്റി വംശഹത്യ നടത്തുകയൊക്കെ ചെയ്തതിനു ശേഷം തിരുവിതാംകൂർ സേനയിലേക്ക് അതുവരെ ഇല്ലാതിരുന്ന നായർപ്പട എന്നാണ് അതിനെ പറയുന്നത്, അതൊരു സേനയുടെ പേരാണ്, അതിലേക്ക് എല്ലാ വിഭാഗത്തിലെ ആളുകളെയും അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ സേനയിൽ ചേർത്തു. അതുവരെ അകറ്റി നിർത്തിയിരുന്ന സമുദായത്തിൽപ്പെട്ട, താണതെന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം തിരുവിതാംകൂർ സേനയിൽ ചേരാൻ ഒരു അവസരം കൊടുത്തു. അവസരം കൊടുക്കുമ്പോൾ സേനാധിപൻ ആയിക്കഴിഞ്ഞാൽ, ഈ ഇദ്ദേഹം നായർപ്പടയാളി എന്ന് പറയുന്ന ആയിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധുക്കളുമായിട്ടും തുടർന്ന് ബന്ധപ്പെടാൻ അവകാശമില്ല. ആ ബന്ധുക്കളുമായിട്ട് തുടർന്ന് പക്ഷേ ഇവർ നായർപ്പടയാളികൾ എന്നുള്ള നിലയിൽ രാജാവിന്റെ സേവകരാകുമ്പോൾ ഇവർക്ക് സാമൂഹികമായ പെട്ടെന്നൊരു പദവി വ്യത്യാസവും അംഗീകാരവും ഒക്കെ ഉന്നതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് നായർ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ വരുമ്പോൾ തിരുവിതാംകൂറിൽ നടന്ന ജാതികളുടെ കലർപ്പുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അത് നടത്തിയത് തീരെ ആലോചിക്കാതെയല്ല, രാമയ്യൻ ദളവയായിരുന്നു ബുദ്ധി കേന്ദ്രം. കാരണം മാർത്താണ്ഡവർമ്മയ്ക്ക് അന്ന് ഒരു വലിയ എതിർപ്പുണ്ടായി. എട്ടുവിട്ടി പിള്ളമാരെന്ന് പറയുന്ന തിരുവിതാംകൂറിൽ ഏറ്റവും പ്രബലമായ ഒരു വലിയ സംഘത്തെ ഇല്ലാതാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും മാടമ്പിമാരായ ആളുകളുടെ എതിർപ്പ്, നേരിട്ട് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഏത് സമയവും സേനയിലേക്കും കടന്നു കയറാം, ഏതെങ്കിലും ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള വിദൂര സാധ്യത ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ സേനയിലേക്ക് മറ്റ് മതസ്ഥരെ കയറ്റിവിടാനുള്ളൊരു ബുദ്ധി ഉദിക്കുകയും, എന്ന് മാത്രമല്ല ആ മതസ്ഥർക്ക് നായർ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുക്കുകയൊക്കെ ചെയ്തതോടുകൂടി പെട്ടെന്ന് സമൂഹത്തിലൊരു ജാതീയമായ കലർപ്പുണ്ടാക്കിയെടുത്തു. ഇത് ആസൂത്രിതമായ ബുദ്ധിപരമായ ഒരു വലിയ കരുനീക്കമായിരുന്നു രാമയ്യൻ ദളവ ചെയ്തത്. അതോടുകൂടി ഈ അട്ടിമറി സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കഴിഞ്ഞു. അട്ടിമറി സാധ്യത ഒന്നും മുന്നിൽ കണ്ടിട്ടില്ല, പക്ഷെ വിദൂരതയിൽ അങ്ങനെ ഉണ്ടായാൽ ഒരു ദിവസം എല്ലാവരും സംഘടിതരായി രാജാവിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുമെന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ. അതിനുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യതയെ, ഒരു ഒരു ശതമാനം സാധ്യതയാണെങ്കിൽ പോലും അതിനെ കാണാതെ നടിക്കേണ്ട, അതിനെ പ്രതിരോധിക്കാനുള്ള ഞെട്ടിക്കുന്ന ഒരു പരിപാടി ഇദ്ദേഹം നടത്തിയത്. രണ്ട് രാജ്യത്ത് രാജാവിനെതിരെ സ്വാഭാവികമായിട്ട് അന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. അതിക്രൂരമായ ഈ നടപടികൾക്കെതിരെ മനുഷ്യർ ഞെട്ടിപ്പോയി. അപ്പൊ രാജാവും അത് തിരിച്ചറിയാതെ ഒന്നും ഇരുന്നില്ല, തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൃപ്പടിദാനം എന്ന് പറയുന്ന, രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്, ഞാൻ ദാസനാണ് എന്ന് പറയുമ്പോൾ തന്നെ രാജാവ് എന്ന് പറയുന്ന പദവി ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറി രാജാവ് ദാസനാവുകയും ദൈവം രാജാവാവുകയും ചെയ്തു. അപ്പോൾ രാജ്യത്തെ എതിർക്കുകയോ രാജാവിനെ എതിർക്കുകയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ എതിർക്കുകയാണ്. ദൈവ കോപം എന്ന് പറയുന്നത് അന്നത്തെ സമൂഹത്തിൽ വലിയ ഭയമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രാജാവ് എല്ലാ തരത്തിലുള്ള ഭീഷണികളിൽ നിന്നും മോചിതനായി. ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്തൊരിടത്തും ഇത്രയും ആസൂത്രിതമായ ബുദ്ധിപരമായ നീക്കം നടത്തിയ മറ്റൊരു ഭരണാധികാരിയായിരുന്നു. ഇപ്പൊ പോലും വംശഹത്യയൊക്കെ നമുക്കിപ്പോൾ അറിയാം, 1700s വംശഹത്യ ഇവിടെ നടപ്പാക്കി. ഒരു രാജ്യത്തിൻ്റെ അധികാരി ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് വോട്ട് തേടുന്നത് നമുക്ക് ഇന്നറിയാം. 1700s അത് തന്നെയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഈ യുദ്ധം നടക്കുമ്പോൾ ശത്രുരാജ്യത്തിനെ കീഴടക്കിയതിനു ശേഷം അവരെ അങ്ങേയറ്റത്തെ പ്രതികാര നടപടിയാണ് ഒരു അവിടേക്ക് പോകുന്ന ഒരു നദിയെ
0: മാറ്റുക
1: എന്ന് പറയുന്നത്. നമ്മളിപ്പോ പാകിസ്ഥാനുമായിട്ട് സംഘർഷം നടന്ന കാലഘട്ടത്തിൽ അത്തരത്തിലൊരു വാർത്ത വന്നല്ലോ, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയെ തടയുന്നു എന്ന് പറയുന്ന പലതരത്തിലുള്ള അഭിപ്രായം വന്നു. ഒരു മനുഷ്യാവകാശ ധ്വംസനമാണെന്നുള്ള അർത്ഥത്തിൽ അത് വന്നു. ഇതൊക്കെ പലപ്പോഴും കേട്ടപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇതൊക്കെ പുതിയതല്ലേ എന്ന് വെച്ചാൽ 1700s
0: സംഭവിച്ച
1: അച്ചൻകോവിലാറ് മാറ്റിവിട്ട ആളാണ് മാർത്താണ്ഡവർമ്മ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അന്ന് ചെയ്തതാണ്. തിരുവിതാംകൂറിൽ മറ്റൊരു രാജാവും ഇത്തരത്തിലുള്ള ആസൂത്രിതമായ പ്രതികാര നടപടികൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊരു
0: കോളർ ഒരു ശ്രോതാവ് കൂടുന്നുണ്ട്, നമുക്ക് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. ഹലോ.
2: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം.
2: എന്റെ പേര് ആനന്ദൻ, ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഥാകൃത്ത് നോവലിസ്റ്റുമായ സലിൻ മാങ്കുഴിയാണ്.
2: ഓ, ഞാൻ കേൾക്കുന്നുണ്ട് പ്രോഗ്രാം, ഇപ്പോഴാണ് കേട്ടത്. നമ്മുടെ കടയിലുള്ള തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് പ്രോഗ്രാം കേൾക്കാൻ കഴിഞ്ഞത്. സാറിനോടുകൂടി എനിക്കൊന്ന് സംസാരിക്കാൻ ഭാഗ്യം
1: കിട്ടുമല്ലേ.
2: കട നമ്മുടെ കണ്ണൂർ ജില്ലയിൽ താഴെ ചൊവ്വാ മേലെ ചൊവ്വാ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സാറേ.
1: അതെ,
2: കേട്ടിട്ടുണ്ടോ?
1: എനിക്കറിയാം.
2: അതിന്റെ നടുക്കായിട്ട് ഒരു പിന്നെ റെസ്റ്റോറന്റ് ഹോട്ടലുണ്ട്.
1: ഹോട്ടലിൽ
2: അവിടെയാണ് ഇപ്പൊ കഴിഞ്ഞു 5 മണി വരെ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറും ബിരിയാണി കഴിഞ്ഞ 5 മണി
1: ക്ലോസ് ചെയ്യും.
2: ഞാൻ അപ്പൊ എല്ലാ തിരക്കും കഴിഞ്ഞ് ഇപ്പോഴാണ് പ്രോഗ്രാം വെച്ച് കേട്ടത്. പിന്നെ തുടർ പരിപാടി ആയിട്ട് രാത്രി ഉണ്ടല്ലോ, കേൾക്കാം.
1: രാത്രി റിപ്പീറ്റ് വരും.
2: ഓ, കേൾക്കാം. അപ്പൊ
1: എത്ര എത്ര കാലമായി ഈ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയിട്ട്?
2: പിന്നെ ഏകദേശം ഞാനിപ്പോ 3 വർഷമായി ഇവിടെ തന്നെ ജോലി
1: ചെയ്യുന്നു.
2: അതിനു മുൻപ് നാട്ടിൽ അച്ഛന്റെ കടയുണ്ടായിരുന്നു, സാധാ അനാദി കട. അവിടെയായിരുന്നു ജോലി, അച്ഛന്റെ കടയിൽ തന്നെ. ജോലിന്ന് പറയുമ്പോ നമ്മുടെ സ്വന്തം കട തന്നെ. ഇപ്പൊ അവിടെ ഏട്ടനാ ഉള്ളത്. അതിനൊരു ചേഞ്ച് വേണ്ടി നമ്മുടെ തിലാനൂരിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ആണ് ഈ ഹോട്ടൽ.
1: വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
2: വീട്ടില് ഭാര്യയും 2 പെൺകുട്ടികളാണ്. മൂത്ത മകൾ വിഷ്ണുപ്രിയ 10th class പഠിക്കുന്നു. 2nd മകൾ നിവേദ 8th classലും.
1: 8 വിഷ്ണുപ്രിയ, 10 നിവേദിത. നിവേദ
2: നിവേദ 8th classലും.
1: 8th class ഏത് സ്കൂളിലാണ്?
2: ചെമ്പിലോട്.
1: നമ്മുടെ
2: ചെമ്പിലോട് പിന്നെ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ പറഞ്ഞാല് വേറെ പ്രത്യേകത വെച്ചാല് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കും. എൽ പിയിലായാലും യു പിയിലായാലും
1: എല്ലാം ഒരു സ്കൂളാണ്. അച്ഛനും മക്കളും ഒക്കെ ഒരേ സ്കൂളിലാണ്.
2: ഒരു സ്കൂളാണ്. പിന്നെ പറഞ്ഞാല് എന്നെ പഠിച്ച മാഷുടെ മക്കളാണ് എന്റെ മക്കളെ പഠിപ്പിക്കുന്നത്.
1: ഓ, അങ്ങനെയുണ്ട്.
0: അതിലും തലമുറ തുടരുക,
2: അതൊക്കെ ഒരു അപൂർവം കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ സാറേ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതെ,
2: എന്നെ ഞാൻ പഠിച്ച സ്കൂൾ മക്കളെ പഠിക്കുന്നു, അതിൽ നിന്ന് എന്നെ പഠിച്ച അധ്യാപകർ എന്റെ മക്കളെ പഠിപ്പിക്കുന്നു.
1: അതെ,
2: അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
1: എന്തായാലും കൊള്ളാം. നമ്മുടെ സമയം,
2: അതെ സമയം കഴിഞ്ഞ. അപ്പൊ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട്,
1: എനിക്കും സന്തോഷം. നമ്മൾ
2: സന്തോഷമുണ്ട്. സാറിന് അഡ്വാൻസ് ആയിട്ട് എന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അഡ്വാൻസ് ആയിട്ടായിരുന്നു.
1: താങ്ക് യു. സെയിം ടു യു. ശരിയാണ്, അത് ഇതുവരെ ഓർമ്മിച്ചില്ല കേട്ടോ. ക്രിസ്മസും ഇതുവരെ ക്രിസ്മസും ന്യൂ ഇയറും ആകാൻ പോകുന്നു എന്നുള്ളത് ഈ December 2 ആലോചിച്ചില്ല എന്നുള്ളതാണ്.
2: എനിക്ക് ക്രിസ്മസ് ഈ ഡിസംബർ വരുമ്പോ എന്റെ കുട്ടിക്കാലത്തെ മനസ്സിൽ വരുന്ന ഓർമ്മകളാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ. കാരണം ഇഷ്ടംപോലെ കേക്ക്, മധുര കേക്ക് കഴിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഒരു പേരില്.
1: ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ വിഷാണ്.
2: അതെ. അപ്പൊ അത് സാറ് എല്ലാ വർഷം എപ്പോഴും അത് ഓർമ്മയിലുണ്ടാവില്ലേ?
1: തീർച്ചയായിട്ടും.
2: ആനന്ദം തില്ലാനൂരിലെ കിട്ടിയത്?
1: തീർച്ചയായിട്ടും ആനന്ദമുള്ളത്, ആനന്ദമുണ്ട്.
2: ഞാൻ പിന്നെ അത്യാവശ്യം ലേഖ ടീച്ചറായിട്ട് സംസാരിക്കാറുണ്ട് ഈ പോക്കുവയില്ലല്ലോ.
1: അതെ അതെ.
2: അപ്പൊ എനിക്കൊരു പാട്ടും കൂടി ഇതിനകത്ത് കൂടി കേട്ടാ കൊള്ളാനുണ്ട്.
1: പറയണം.
2: ഏതോ ജന്മകൽപ്പണവിൽ വാണിജ്യറമ്മവാടി ഒരു
1: പാട്ടില്ലോ,
2: ആ പാട്ട് ഈ പരിപാടിയിലൂടെ എനിക്ക് സാറും ഏൽപ്പിച്ചും കൂടി തരണം.
1: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.
0: വളരെ സന്തോഷം. നമുക്കിനി വളരെ കുറച്ച് സമയമാണ് ഉള്ളത്. ആ പാട്ട് നമ്മള് വർത്തമാനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: അതെ.
0: അപ്പൊ നമ്മൾ തിരുവിതാംകൂറിന്റെ നോവലിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് എതിർവ എന്ന് പറയുന്നൊരു നോവൽ എഴുതുന്നതിന് ഉള്ളൊരു പ്രേരണ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ എതിർവ എന്ന് പറയുന്ന നോവൽ പറഞ്ഞിരിക്കുന്നതിന്റെ ബാക്കി ഒരു കാലഘട്ടം ആ തിരുവിതാംകൂർ പശ്ചാത്തലത്തിലുള്ള ഒരു പക്ഷേ മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ചില വിഷയങ്ങളാണ് പുതിയ നോവൽ. അത് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അത് പ്രസിദ്ധീകരണമൊന്നും ആയിട്ടില്ല. പുതിയ നോവലിൽ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഒരു ഒരു പക്ഷേ മറ്റ് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പല അടിമ വ്യാപാരം, ജാതി എന്ന് പറയുന്നതിൻ്റെ മിക്സിങ്, പിന്നെ നമ്മുടെ മതപരിവർത്തനത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു വരുന്ന കേരളത്തിൻ്റെ ഒരു ചരിത്രം, അവിടെ ഡച്ചുകാരായ ആളുകളുടെ ആധിപത്യം, ജീവിതം, അവർ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കലർന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ അന്വേഷണം, അവരുടെ പിൻതലമുറ നമ്മളിലൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ചിന്ത തിരിച്ചറിയാത്ത അത്ര മാത്രം നമ്മളായി മാറി. ഡച്ചുകാരായ നമ്മളാണ് നമ്മളീ ഒരു ദിവസം കാണുന്ന ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ അത് നമ്മളും തന്നെയായിരിക്കാം. പൂർവ മുത്തച്ഛൻ ഒരു ഡച്ചുകാരനോ പോർട്ടുഗീസുകാരനോ അറബിയോ ഇംഗ്ലീഷുകാരനോ ഒക്കെ ആകാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് വിദൂരമല്ല, വളരെ അധികമാണ്. കാരണം അത്ര അധികം വിദേശ ആധിപത്യം നമ്മുടെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെ തുടർച്ച, പിൻതലമുറക്കാർ, സന്തതി പരമ്പരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയണമോ നമ്മളാണോ അത് എന്ന് പറയണമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വസ്തുതയാണ്, സത്യമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് പുതിയ
0: പശ്ചാത്തലം
1: എന്ന് പറയുന്നത്.
0: പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് പോക്കുവെയിലിന് സമാപനം കുറിക്കുന്നത്. എതിർവ എന്ന ഗംഭീരമായ ചരിത്ര നോവൽ, അതുപോലെ ആനന്ദലീല എന്ന് പറയുന്ന മറ്റൊരു നോവൽ, ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ച തിരുവിതാംകൂറിൻ്റെയും മറ്റും ചരിത്രത്തിൻ്റെ ഒരുപക്ഷെ മണ്ണടിഞ്ഞു കിടന്ന പല യാഥാർത്ഥ്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവന്ന്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന പുതിയ നോവൽ. അതിൻ്റെ പേര് ഒന്നും നമ്മൾ ചോദിച്ചില്ല, അത് ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന് വായിക്കേണ്ടതായ ഒരു കാര്യമാണ്. എതിർവായുടെയും അതുപോലെ ആനന്ദലീലയുടെയും കർത്താവായ പേരാൾ എന്ന കഥാസമാഹാരത്തിന്റെ കർത്താവായ സലിൻ മാങ്കുഴിയാണ് പോക്കുവെയിലിൽ ഇത്രയും നേരം നമ്മളോട് സംവദിച്ചത്, ശ്രോതാക്കളോട് സംസാരിച്ചത്, പാട്ടുകൾ ആസ്വദിച്ചത്, ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തന്നത്, നമ്മളെയും അന്വേഷണ കുതുകികളാക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. വളരെ സന്തോഷമുണ്ട് ഈ വൈകുന്നേരം, അല്ലെങ്കിൽ ഈ പോക്കുവെയിൽ ഇവിടെ സമാപിക്കുമ്പോൾ. സലിൻ മാങ്കുഴി, എല്ലാ ശ്രോതാക്കളുടെ പേരിലും കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ആനന്ദൻ തില്ലാനൂർ പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ കൂടെ സലിൻ മാങ്കുഴിക്ക് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവെയിലിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും സ്നേഹപൂർവ്വം വിട പറയാം.
1: നന്ദി, നമസ്കാരം.

മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ചരിത്രപരമായ മുഹൂർത്തത്തെക്കുറിച്ചാണ്. കേരളം എന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ, ലോകത്ത് ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ, അതായത് 1957, ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിലെത്തി. ഇന്ത്യയിൽ ആദ്യമായും ലോകത്തിൽ രണ്ടാമതായും ജനാധിപത്യപരമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. EMS നമ്പൂതിരിപ്പാട് എന്ന ധീരനായ നേതാവ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഈ വിജയം വെറും ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ജാതീയതയുടെയും ഭൂവുടമകളുടെയും ചൂഷണത്തിൽ നിന്ന് മോചനം നേടാൻ കുതിച്ച ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു അത്. EMS മന്ത്രിസഭയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ലക്ഷ്യത്തിലേക്കെത്താൻ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ വിപ്ലവകരമായിരുന്നു. ഒന്നാമതായി അവർ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട ഈ ബിൽ അധ്യാപകരുടെ വേതനം വർദ്ധിപ്പിക്കാനും സ്കൂളുകളുടെ ഭരണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടു. ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. എങ്കിലും ഈ ബിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. രണ്ടാമതായി അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഭൂപരിഷ്കരണ നിയമമായിരുന്നു. അധികാരമുള്ളവന് ഭൂമി എന്നതായിരുന്നു അക്കാലത്തെ നിയമം. ഭൂരഹിതരായ സാധാരണക്കാർക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമകളെപ്പോലെയായിരുന്നു അവരുടെ ജീവിതം. EMS സർക്കാർ ഈ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കൃഷി ചെയ്യുന്നവന് ഭൂമി ലഭിക്കണം എന്ന തത്വം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇത് ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാൻ വഴിയൊരുക്കി. ഈ നിയമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക പരിഷ്കരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. EMS മന്ത്രിസഭയുടെ കാലഘട്ടം വെറും ഭരണപരമായ മാറ്റങ്ങൾ മാത്രമല്ല, ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഗൌരവമായി കണ്ടു. പാവപ്പെട്ടവർക്ക് വീട്, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ഭരണത്തിന്റെ സ്വാധീനം പിന്നീട് വന്ന സർക്കാരുകളെയും സ്വാധീനിച്ചു. കേരളത്തിൽ ഒരു വികസനപരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ ഈ ഭരണം വലിയ പങ്കുവഹിച്ചു. EMS സർക്കാരിനെ 1959 കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. എങ്കിലും ആ ചെറിയ കാലയളവിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. EMS മന്ത്രിസഭ ഒരു ഭരണകൂടം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ ഈ മന്ത്രിസഭ വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. EMS എന്ന പേര് കേവലം ഒരു നേതാവിന്റെ പേരല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ഒരു ആശയമാണ്. ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ, വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമ്മുടെ ഇന്നത്തെ കോടതികളും ശാസ്ത്രീയമായ നിയമ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതവും ഭയവും തോന്നിയേക്കാം. പഴയ തിരുവിതാംകൂറിലെ നീതിന്യായ വ്യവസ്ഥയുടെ സിരാകേന്ദ്രമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ ഇതിനുദാഹരണമാണ്. തെളിവുകൾക്കും സാക്ഷികൾക്കും പകരം തിളയ്ക്കുന്ന നെയ്യും തുലാസും വിധിയെഴുതിയിരുന്ന അന്ധവിശ്വാസ ജട്ടിലമായ ഒരു കാലമായിരുന്നു അത്. കുറ്റവാളികളെ കണ്ടെത്താൻ ദൈവനിശ്ചയം എന്ന പേരിൽ അതിക്രൂരമായ പരീക്ഷകളാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്. സാധാരണക്കാർക്കും ചില സമുദായത്തിൽപ്പെട്ടവർക്കും വേണ്ടിയുള്ളതായിരുന്നു കൈമുക്കൽ എന്ന അഗ്നിപരീക്ഷ. മോഷണമോ ചാരിത്രലംഘനമോ ആരോപിക്കപ്പെട്ടാൽ നിരപരാധിത്വം തെളിയിക്കാൻ ക്ഷേത്രമണ്ഡപത്തിൽ തിളച്ചുമറിയുന്ന നെയ്യ് നിറച്ച വലിയ ചെമ്പിലേക്ക് പ്രതി കൈമുക്കണം. അതിലിട്ടിരിക്കുന്ന നാണയമോ വിഗ്രഹമോ എടുക്കുക എന്നതായിരുന്നു വെല്ലുവിളി. അതിനുശേഷം കൈ ഒരു തുണി കൊണ്ട് വരിഞ്ഞുകെട്ടി മുദ്രവയ്ക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം അഴിച്ചു നോക്കുമ്പോൾ കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയായി വിധിക്കപ്പെടും. പൊള്ളലില്ലെങ്കിൽ മാത്രം നിരപരാധി. ഈ പ്രാകൃത രീതി മൂലം പല നിരപരാധികൾക്കും അംഗവൈകല്യം സംഭവിക്കുകയും അണുബാധയേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണനാണെങ്കിൽ അവിടെ ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്കായി തുലാപരീക്ഷ അഥവാ ഘട്ടസർപ്പം എന്ന താരതമ്യേന ലളിതമായ രീതിയാണ് ഉണ്ടായിരുന്നത്. ഒരു തുലാസിന്റെ ഒരു തട്ടിൽ പ്രതിയെയും മറുതട്ടിൽ കല്ലും മണ്ണും വെച്ചു തോക്കും. ശേഷം കുറ്റങ്ങൾ എഴുതിയ പനയോല പ്രതിയുടെ തലയിൽ കെട്ടിവെച്ച് വീണ്ടും തോക്കും. കുറ്റത്തിന്റെ ഭാരം കൊണ്ട് തട്ട് താഴേക്ക് പോയാൽ അയാൾ കുറ്റവാളി, ഇല്ലെങ്കിൽ നിരപരാധി. സ്വാഭാവികമായും മിക്ക കേസുകളിലും ഈ തട്ട് താഴുമായിരുന്നില്ല. എന്തു കൊടും കുറ്റം ചെയ്താലും ബ്രാഹ്മണർക്ക് അന്ന് വധശിക്ഷ നൽകിയിരുന്നില്ല എന്നതും അന്നത്തെ വ്യവസ്ഥിതിയുടെ പക്ഷപാതപരമായ മുഖം വെളിവാക്കുന്നു. മനുഷ്യത്വമില്ലാത്ത ഈ ആചാരങ്ങൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സജീവമായിരുന്നു. ഒടുവിൽ 1834 ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ പ്രാകൃത രീതിക്ക് എന്നേക്കുമായി നിരോധനമേർപ്പെടുത്തിയത്. ആ ഒരൊറ്റ തീരുമാനമാണ് തിരുവിതാംകൂറിനെ ഇന്നത്തെ ആധുനിക നീതിന്യായ സംവിധാനങ്ങളിലേക്ക് നയിച്ചത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും നീതിയിലേക്കുള്ള നമ്മുടെ വളർച്ചയുടെ വലിയൊരു അടയാളമായി ചരിത്രം ഇന്നും നിലകൊള്ളുന്നു. ഇന്നും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ചെന്നാൽ അന്ന് നെയ്യ് തിളപ്പിച്ചിരുന്ന പടുകൂറ്റൻ ചെമ്പുരുളികളും ബ്രാഹ്മണരെ തൂക്കിയ വലിയ തുലാസും കാണാൻ സാധിക്കും. നീതി നിഷേധിക്കപ്പെട്ട ആയിരങ്ങളുടെ നിശബ്ദമായ ഓർമ്മകൾ ഇന്നും ആ പാത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ആധുനിക നിയമവ്യവസ്ഥയും മനുഷ്യാവകാശങ്ങളും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ ചരിത്രം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ പുൽമേടുകളിൽ ഇരതേടിയിറങ്ങിയ ആദിമ മനുഷ്യനും ഇന്ന് നഗരത്തിലെ ആഡംബരങ്ങളിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യനും ലക്ഷ്യമൊന്നു തന്നെയാണ്, സന്തോഷം. പക്ഷേ ഈ ഓട്ടം എവിടെയാണ് അവസാനിക്കുന്നത്? നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൃദയമല്ല, മറിച്ച് മസ്തിഷ്കത്തിലെ സങ്കീർണമായ ഒരു രാസ ലബോറട്ടറിയാണ്. അവിടെ നമ്മുടെ മനസ്സിനെ നയിക്കുന്ന നാല് പ്രധാന കണ്ടക്ടർമാരുണ്ട്. ഒന്ന് ഡോപ്പമൈൻ. ഇതൊരു റിവാർഡ് കെമിക്കലാണ്. ഒരു ലക്ഷ്യം നേടുമ്പോഴല്ല, മറിച്ച് അത് നേടാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലാണ് ഡോപ്പമൈൻ ഉണരുന്നത്. ഓൺലൈൻ ഷോപ്പിംഗിൽ സാധനം ഓർഡർ ചെയ്ത് അത് വരാനായി കാത്തിരിക്കുമ്പോഴുള്ള ആ ആവേശം ഇതിനുദാഹരണമാണ്. രണ്ട് സെററ്റോണിൻ. ആത്മവിശ്വാസത്തിന്റെ രസതന്ത്രമാണിത്. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നു എന്ന് തോന്നുമ്പോഴുള്ള ആ ഗമ ഇതിന്റെ ഫലമാണ്. മൂന്ന് ഓക്സിറ്റോസിൻ. ബന്ധങ്ങളുടെ നൂലിഴയാണിത്. പ്രിയപ്പെട്ടവരുടെ സ്പർശനമോ സുഹൃത്തുക്കളുമായുള്ള സംഭാഷണമോ നൽകുന്ന സുരക്ഷിത ബോധം ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. നാല് എൻഡോർഫിൻ. വേദനകളെ മറക്കുന്ന പ്രകൃതിദത്ത മയക്കുമരുന്ന്. വ്യായാമത്തിലോ പൊട്ടിച്ചിരിയിലോ ഇത് നമ്മെ ആനന്ദിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വലിയ വിജയം നേടിയാലും കുറച്ചു കഴിയുമ്പോൾ നമുക്ക് ശൂന്യത അനുഭവപ്പെടുന്നത്? ഇതിനെ ശാസ്ത്രം ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് ആദ്യ മാസങ്ങളിൽ വൻ ആവേശം തോന്നുമെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ അയാളുടെ സന്തോഷം പഴയ നിലയിലേക്ക് മടങ്ങുന്നു. അതുപോലെ തന്നെയാണ് വലിയ ആഘാതങ്ങൾ നേരിടുന്നവരും. ഒരു പരിധിക്ക് ശേഷം അവരും സ്വാഭാവിക നിലവാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. പരിണാമപരമായി നോക്കിയാൽ മനുഷ്യൻ സദാ സംതൃപ്തനാകാൻ പാടില്ല. പണ്ട് വിശപ്പടക്കിയ ആദിമ മനുഷ്യൻ അമിതമായി സംതൃപ്തനായി ഇരുന്നിരുന്നെങ്കിൽ മനുഷ്യവർഗം എന്നേ വംശനാശം സംഭവിച്ചേനെ. അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായുള്ള ആ അതൃപ്തിയാണ് നമ്മെ അതിജീവിക്കാൻ സഹായിച്ചത്. ഇന്ന് ശാസ്ത്രം ബയോഹാക്കിംഗ് എന്ന പുതിയ വാതിൽ തുറക്കുന്നു. മസ്തിഷ്കത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ച് 24 മണിക്കൂറും കൃത്രിമമായി സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ വേദനയും പരാജയവും ഇല്ലാത്ത ജീവിതത്തിന് മധുരമുണ്ടാകുമോ? വിശപ്പിന്റെ തീവ്രതയാണ് ഭക്ഷണത്തെ അമൃതാക്കുന്നത്. ഉപ്പില്ലാത്ത ഭക്ഷണത്തിന് രുചിയില്ലാത്തതുപോലെ പരാജയങ്ങളില്ലാത്ത ജീവിതം അർത്ഥശൂന്യമായി മാറും. ഭാവിയുടെ ലോകത്ത് പട്ടിണിയും രോഗങ്ങളും മാറുമ്പോൾ മനുഷ്യൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ശത്രു വിരസതയായിരിക്കും. ജീവിതത്തിന്റെ പൂർണ്ണത എന്നത് സദാ സന്തോഷമായിരിക്കലല്ല, മറിച്ച് വേദനയും പരാജയവും കഠിനാധ്വാനവും ചേർന്ന ആ വർണ്ണചിത്രമാണ്. കണ്ണുനീർ വീഴാത്ത കണ്ണുകൾക്ക് കാഴ്ചയുടെ തെളിച്ചം കുറവായിരിക്കും. അതുകൊണ്ട് കൃത്രിമമായ ആ മായാലോകത്തേക്കാൾ വീഴുമ്പോഴും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന വേദനകളുള്ള ഈ യഥാർത്ഥ ജീവിതമാണ് കൂടുതൽ മനോഹരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.GOV.IN.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: പ്രബുദ്ധനായ ഒരാൾ പുഴയുടെ അടുത്തട്ടിലെ ഓരോ മണൽത്തരിക്കും ഓരോ നിധികുംഭം വീതം സാധുക്കൾക്ക് ദാനം ചെയ്തു എന്ന് കരുതുക. മറ്റൊരു പ്രബുദ്ധൻ ജീവനുള്ളവയ്ക്കൊന്നിനും ആത്മസത്തയില്ലെന്നറിഞ്ഞ് സമ്പൂർണ്ണ ജ്ഞാനം നേടിയെന്ന് കരുതുക. ഈ രണ്ടാമന്റെ പുണ്യം ഒന്നാമന്റേക്കാൾ പതിന്മടങ്ങ് അധികമായിരിക്കും. അതിനാൽ പ്രബുദ്ധന്മാർ പുണ്യത്തെക്കുറിച്ച് ഉദാസീനരാണ്. എന്തെന്നാൽ അവർക്ക് പ്രതിഫലത്തിൽ ആശയില്ല. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രപഞ്ചത്തിലെ ലോകങ്ങളെയെല്ലാം ഇടിച്ച് തരിപ്പണമാക്കിയെന്ന് കരുതുക. എത്ര തരിയെന്ന് എണ്ണാനാവില്ല. ആ ആളുകൾ ഓരോ തരിയുമെടുത്ത് അപഗ്രഥിച്ചു പഠിക്കാൻ തുനിഞ്ഞു പുറപ്പെടുന്നു എന്നും കരുതുക. അവർക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ? തീരെ വിവരമില്ലാത്തവർക്ക് മാത്രമേ അത്തരം അപഗ്രഥനം കൊണ്ട് പ്രയോജനമുണ്ടാകൂ എന്ന് കരുതുകയുള്ളൂ. രൂപത്തിൽ നിന്ന് സത്യത്തെ മാറ്റിക്കാണാൻ കഴിയുന്നവർക്കേ പരമാർത്ഥം ബോധിക്കൂ. രൂപങ്ങൾ പുഴയിലെ നീർപോളകൾ പോലെയാണ്, പെരുമഴയിലെ മിന്നൽ പിണരുകൾ പോലെയാണ്, ക്ഷണത്തിൽ മറയുന്നവയാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകം മിന്നിക്കത്തുന്ന വിളക്കാണ്, മിഥ്യാരൂപമാണ്, വെറുമൊരു കിനാവാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ജൂൺ 12ലാണ്. 1929 ജൂൺ 12, ആൻ ഫ്രാങ്ക് ഭൂജാതയായിരിക്കുന്നു. 1975 ജൂൺ 12, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ കാരണമായ ദിവസം. റായ്ബറേലിയിൽ ജയിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി. ജഡ്ജി ജഗ്മോഹൻലാൽ സിൻഹ പ്രധാനമന്ത്രി ഇന്ദിരയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് വിധി പ്രസ്താവിച്ചു. അടുത്ത 6 കൊല്ലത്തേക്ക് ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം വഹിക്കുന്നതും വിലക്കി. 1971 തെരഞ്ഞെടുപ്പിൽ 2 അഴിമതിക്കുറ്റങ്ങൾ ഇന്ദിര നടത്തിയതായി കോടതിക്ക് ബോധ്യപ്പെട്ടു. അഴിമതികൾ നടത്തിയ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രാജ്യവ്യാപകമായ പ്രകടനങ്ങൾ ആരംഭിച്ചു. സുപ്രീംകോടതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ദിരയ്ക്ക് നൽകിയ അപ്പീലിന് വിധി പറഞ്ഞത് ഇന്ദിരയ്ക്ക് ആശ്വാസമായി. പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്നതിന് തടസ്സമില്ലെന്ന് വി ആർ കൃഷ്ണയ്യർ പ്രഖ്യാപിച്ചു. മനുഷ്യസ്നേഹിയും സോഷ്യലിസ്റ്റുമായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. തന്റെ പ്രധാനമന്ത്രി പദം തെറിക്കുമെന്നുറപ്പായ ഇന്ദിര പൈശാചികവും മനുഷ്യത്വരഹിതമായതും ലോകരാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ടതുമായ അടിയന്തരാവസ്ഥ പ്രസിഡന്റിനെക്കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു. സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് ഒരു രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലടയ്ക്കാൻ കാരണമായ ദിവസം 1975 ജൂൺ 12. 2021 ജൂൺ 12, പ്രശസ്ത ശില്പി ശിവൻ മൺമറഞ്ഞിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. സുകൃത സംഗീതം പോലെ സന്ധ്യ, പകലും രാത്രിയും സമരസഭാവമാർന്നു നിൽക്കുന്ന അനർഹമായ മുഹൂർത്തം. സന്ധ്യയെ കണ്ണീരിതെന്തേ എന്ന് കവി. സന്ധ്യയ്ക്ക് എപ്പോഴും സങ്കടമാണോ? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മൊട്ടച്ചിക്കുന്നിന് മുകളിൽ തുടുത്ത് ചുമന്നു നിൽക്കുന്ന സൂര്യൻ, പറന്നുപോകുന്ന കിളികൾക്കെല്ലാം കറുത്ത നിറം, കടലാഴങ്ങൾ ചുവക്കുന്നു, ചുവപ്പ് കുഴച്ചെടുക്കുന്ന തിരമാലകൾ. വയ്യ മറക്കുവാൻ ഈ സാന്ധ്യസമ്മോഹനതയെ. സാന്ധ്യരാഗത്തിൽ ആദ്യം പി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

കടമെടുക്കുന്നു ഞാൻ സന്ധ്യേ, നിന്റെ മിഴിയും ചുവപ്പും മനസ്സിലെ ദുഃഖവും കടമെടുക്കുന്നു ഞാൻ സന്ധ്യേ. കടലായിരിക്കുമൻ മനസ്സിൽ കടമായി തരിക നിൻ ശോണിമ, ഞാൻ അതിനുൾപ്പുളക ശാന്തതയിൽ സ്വച്ഛന്ദമായി മേവി നിൽപ്പു. കവി സന്ധ്യയെ ആത്മാവിന്റെ ക്യാൻവാസിൽ വരച്ചിടുന്നു. സന്ധ്യ ഷഡ്കാലത്തിൽ നിറഞ്ഞു പാടുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് വിരിയുന്ന പൂക്കൾ, കുടമുല്ലകൾ, പിച്ചകം, നന്ത്യാർവട്ടം, എല്ലാം വെളുത്ത പൂക്കൾ, മണമുള്ള പൂവുകൾ. സന്ധ്യ സുഗന്ധമായി ഉദിച്ചു നിൽക്കുന്നു. എത്ര സമ്മോഹനം, എത്രമേൽ ചാന്ദ്രചാരുതം. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സായന്തനത്തിന്റെ പട്ടുപരവതാനിമേൽ ആരോ കുടഞ്ഞിട്ട വെള്ളാരം കല്ലുപോലെ നക്ഷത്രങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങിങ്ങ് ഓരോന്നു മാത്രം. രാവേറെ ചെല്ലുമ്പോൾ ആകാശത്തെ നിറയ്ക്കുന്ന പ്രകാശസഞ്ചയങ്ങൾ, സന്ധ്യയ്ക്ക് പൊടിക്കുന്ന വെളിച്ചത്തിന്റെ പൂവാങ്കുരുന്നുകൾ. കേൾക്കാം സാന്ധ്യരാഗത്തിലിനി കെ ജെ യേശുദാസ് പാടിയ ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് BR ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമ പ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വെ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ത്യരാഗങ്ങൾ. സാന്ധ്യപ്രകാശത്തിൽ നാം കണ്ട സ്വപ്നങ്ങൾ ശാരദാകാശത്തിൽ താരങ്ങളായി മിന്നി. സന്ധ്യയെ നാം സാക്ഷി നിർത്തി പ്രണയിച്ച മോഹനരാഗ നിമിഷങ്ങളൊക്കെയും മിന്നാമിനിങ്ങുകളായി, മനസ്സിന്റെ പൊന്നോണത്തുമ്പികളായി. ഹൃദയഹാരിയായ ഒരു പ്രണയലേഖനം. സാന്ധ്യ സമ്മോഹനമായ ഷോണിമയിൽ അതലിഞ്ഞു ചേരുന്നു. സാന്ധ്യരാഗത്തിൽ നീ കെ ജെ യേശുദാസും സംഘവും പാടിയ പാട്ട് കേൾക്കാം.

സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയും നേരം. വാക്കുകൊണ്ട് കവി ചിത്രം വരയ്ക്കുന്നു. എന്റെ നാടിന്റെ നേർക്കാഴ്ച. എവിടെ നിന്നൊക്കെയോ മണിമുഴങ്ങുന്നു അവിസ്മരണീയമായ സുഗന്ധസ്മൃതികൾ. കൂടണയാൻ വെമ്പുന്ന കിളികൾ. ഒറ്റയ്ക്കായി പോയ ഒരു പേടമാൻ. കാതരമായ അതിന്റെ കണ്ണുകളിൽ സന്ധ്യ സംശോഭിതമാകുന്നു. സന്ധ്യരാഗത്തിൽ ഇനിയൊരു മീരാഭജൻ കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ. ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും.

കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1st SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21st നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം ബോംബെ രവി, ആലാപനം KS ചിത്ര.

ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും അരുന്ധതിയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. രചന പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം എസ് ജാനകി.

മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം പി ജയചന്ദ്രൻ.

അമ്പലപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം എസ് ജാനകി.

അടുത്ത ഗാനം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ. ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ.

കെ ജെ യേശുദാസ്, വേണു, സി ഒ ആൻഡോ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ചിത്രം മൂലധനം.

ഇനി കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ സംഗീതം നൽകി, പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി സുശീല.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വിഷുക്കണി എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം പി ജയചന്ദ്രൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി.

പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

0: ചിത്രം ഭാർഗവീ നിലയം, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും.
1: അറബി കടലൊരു മണവാണൻ.

ബയോസ്കോപ്പിലിനി പി മാധുരി ആലപിച്ച ഗാനം കേൾക്കാം. ലൈൻ ബസ് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് എൻ എൻ പിള്ളയെ കുറിച്ച് കേൾക്കാം. വെള്ളനാട് സ്കൂൾ ഗ്രൗണ്ടിൽ കാബാലിക അവതരിപ്പിക്കാൻ എൻ എൻ പിള്ള വന്നിറങ്ങിയപ്പോൾ ഞാൻ അന്ന് കണ്ടത് ഒരു നടനെയും സംവിധായകനെയും മാത്രമായിരുന്നു. അദ്ദേഹത്തെ നാടകാചാര്യൻ എന്ന് വിളിക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കുമെന്ന് പോലും ഞാൻ അന്ന് കരുതിയിരിക്കാം. എന്നാൽ വെറുമൊരു നടനോ സംവിധായകനോ ആയിരുന്നില്ല എൻ എൻ പിള്ള എന്ന സാംസ്കാരിക പ്രതിഭ. അദ്ദേഹം അരങ്ങിന്റെ തിരശീലയിൽ ജീവിതത്തിന്റെ ഉഷ്ണവും സത്യവും തുന്നിച്ചേർത്ത ഒരു ജീനിയസ് ആയിരുന്നു എന്ന് ഇന്നെനിക്ക് വ്യക്തമാണ്. മലയാള നാടകവേദിയെ പഴഞ്ചൻ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയൊരു ഭാവുകത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത ദീർഘദർശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓരോ നാടകവും സമൂഹത്തിന്റെ നെഞ്ചിലേക്ക് ഇറങ്ങിച്ചെന്ന ചോദ്യങ്ങളായിരുന്നു. ചിന്തയുടെ വിത്തുകൾ പാകിയ വിചാര വിപ്ലവമായിരുന്നു. പിള്ളയുടെ ഓരോ ഡയലോഗിലും തീവ്രമായ രാഷ്ട്രീയവും തത്വചിന്തയും ഇഴചേർന്ന് കിടന്നു. അതുകൊണ്ടാണ് ആ വാക്കുകൾക്ക് ഇന്നും കാലാതിവർത്തിയായ പ്രസക്തി ഉണ്ടാകുന്നത്. കാലമെത്ര കഴിഞ്ഞാലും മലയാളിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മായാതെ നിൽക്കും. ആ വിപ്ലവകാരിയെയാണ് നമ്മൾ ഇന്നോർത്തെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, കല, ദർശനം എന്നിവയെല്ലാം എന്നും പ്രചോദനമായി നിലകൊള്ളുന്നു. അദ്ദേഹം വെറുമൊരു വ്യക്തിയായിരുന്നില്ല, അതൊരു പ്രസ്ഥാനമായിരുന്നു. അരങ്ങിലും അണിയറയിലും അദ്ദേഹം കാട്ടിയ കയ്യൊപ്പ് മായ്ക്കാനാവാത്തതാണ്.

പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഞാൻ വായിച്ചപ്പോഴാണ് ആ മനുഷ്യന്റെ അഗാധമായ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ അതുപോലൊരു ആത്മകഥ അതിനു മുമ്പോ പിന്നീടോ ഞാൻ വായിച്ചിട്ടില്ല. അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഒന്നൊന്നര ആത്മകഥയായിരുന്നു. മലേഷ്യയിലെ പത്രപ്രവർത്തന ജീവിതം മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുമായുള്ള ബന്ധം വരെയുള്ള സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. ആഴമേറിയ നിരീക്ഷണങ്ങളും തീക്ഷ്ണമായ അനുഭവങ്ങളും സത്യസന്ധതയുടെ വെളിച്ചത്തിൽ എൻ എൻ പിള്ള വിവരിക്കുമ്പോൾ വായനക്കാർ അതിൽ തരിച്ചിരുന്നു പോവുകയായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിന്റെ ചൂടും വിപ്ലവത്തിന്റെ തീക്ഷ്ണതയും പ്രവാസത്തിന്റെ ഒറ്റപ്പെടലുമെല്ലാം ആ താളുകളിൽ ജീവസുറ്റതായി നിലകൊണ്ടു. അനേകം ജീവിതാനുഭവങ്ങളുടെ സംഗമമായിരുന്നു ആ ഗ്രന്ഥം. ഒരു വ്യക്തിയുടെ യാത്ര എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ ചരിത്രരേഖ കൂടിയായിരുന്നു അത്. ഞാൻ എന്ന പുസ്തകം വായനക്കാരുടെ ചിന്തകളെ ഉണർത്തുകയും സ്വന്തം ജീവിതത്തെ വിമർശനാത്മകമായി വിലയിരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എന്റെ മുന്നിൽ നിങ്ങൾ, എങ്കിൽ നാടകമായി എന്ന് ലളിതവും സുന്ദരവുമായി നാടകത്തെ നിർവഹിച്ച മഹാപ്രതിഭ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആർജവവും യാതൊരു ഒളിച്ചുവെക്കലുമില്ലാത്ത തുറന്നുപറച്ചിലുകളും ആ ആത്മകഥയെ മലയാളത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാക്കി മാറ്റി.

എൻ എൻ പിള്ളയുടെ നാടകങ്ങൾ അരങ്ങിൽ സൃഷ്ടിച്ചത് കൊടുങ്കാറ്റായിരുന്നു. അവ യാഥാസ്ഥിതിക ചിന്താഗതികളെ ചോദ്യം ചെയ്യുകയും സാമൂഹിക നീതിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതാലയം, കാബാലിക, മെഴുതിരിക്കി തീപ്പട്ടി, ഗറില്ല, ഫോക്കസ് തുടങ്ങിയ നാടകങ്ങൾ മലയാള നാടകവേദിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇവ വെറും കഥ പറച്ചിലായിരുന്നില്ല, സമൂഹത്തിലെ കപടതകൾക്കും അസമത്വങ്ങൾക്കുമെതിരായുള്ള കലാപരമായ പ്രതിഷേധങ്ങളായിരുന്നു. ഓരോ നാടകവും ഒരു സന്ദേശം ഒളിപ്പിച്ചുവെച്ചു. ഓരോ കഥാപാത്രവും അന്നത്തെ സാമൂഹിക അവസ്ഥയുടെ പ്രതീകമായി. പിള്ളയുടെ നാടകങ്ങളിലെ ഡയലോഗുകൾക്ക് ഇരുതല മൂർച്ചയുണ്ടായിരുന്നു. അത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒപ്പം കുത്തിനോവിക്കുകയും ചെയ്തു. നാടകത്തിന് സാഹിത്യത്തിലും സാമൂഹിക മാറ്റത്തിലും വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അരങ്ങിനെ ഒരു വിനോദോപാധി എന്നതിലുപരി ഒരു വിദ്യാഭ്യാസ പരിവർത്തന മാധ്യമമായി അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കാലാന്തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത്. അവ ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു.

എൻ എൻ പിള്ളയുടെ നാടക ഡയലോഗുകൾക്ക് തന്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അവ വളരെ ലളിതമായി ലോകതത്വങ്ങളെയും രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിച്ചു. എനിക്ക് രണ്ടാടുണ്ട്, അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതാണ് സോഷ്യലിസം എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡയലോഗ് ഒരു ഉത്തമ ഉദാഹരണമാണ്. സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഇംപീരിയലിസം, ഫാസിസം, ഡെമോക്രസി, ചേരിചേരാ പ്രസ്ഥാനം തുടങ്ങിയ സങ്കീർണമായ രാഷ്ട്രീയ ആശയങ്ങളെ അദ്ദേഹം ആടുകളുടെ കഥയിലൂടെ എത്ര ലളിതമായാണ് അവതരിപ്പിച്ചത്. എന്റെ പെണ്ണാടിനെ വേലിക്കിപ്പുറത്തും നിങ്ങളുടെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുറ്റിയടിച്ചു കിട്ടിയാൽ രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന നിരീക്ഷണം നയതന്ത്ര ബന്ധങ്ങളുടെ കാതൽ എത്ര മനോഹരമായി ആവിഷ്കരിക്കുന്നു. ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ അവയിലുള്ള സാമൂഹിക നിരീക്ഷണത്തിന്റെ മൂർച്ച നമ്മെ അത്ഭുതപ്പെടുത്തും. ഓരോ വാക്യവും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു, അതേസമയം ജനപ്രിയമായിരുന്നു. ഈ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ ചിന്താപരമായ ആഴത്തെയും ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടിനെയും വെളിപ്പെടുത്തുന്നു.

ಬಾಳಂ ತ್ರಿಭುವನಮಾಡುಗಯಾಯ್ ದಂ ತಜಂ ತಜಂ ತಜಂ ತತ್ತಕ್ಕಿಟ್ಟ ತಕ್ಕಿಟ್ಟ തങ്ങടതരകടതാ പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിട ധീന്ദിരന തകിട ധീന്ദിരന ത്രികിടോം ത്രികിടോം

എൻ എൻ പിള്ളയുടെ നാടകങ്ങൾ ഒരു ദൃശ്യവിസ്മയം എന്നതിലുപരി ഒരു അനുഭൂതിയായിരുന്നു. കാണികൾക്ക് അതിലെ കഥാപാത്രങ്ങളുമായി വേഗത്തിൽ താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞു. വിശ്വകേരള കലാനിലയം എന്ന അദ്ദേഹത്തിന്റെ നാടകസമിതി മലയാള നാടക ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കുറിച്ചു. നാടകാവതരണത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതുമകളും നാടകീയ മുഹൂർത്തങ്ങളുടെ കൃത്യതയും കഥാപാത്രങ്ങളുടെ ആഴവും അക്കാലത്തെ നാടകങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകി. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ശബ്ദവും വ്യക്തിത്വവും ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകരുമായി ശക്തമായ വൈകാരിക ബന്ധം സ്ഥാപിച്ചു. നാടകവേദിയെ ഒരു തവസായി കണ്ട ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്ക് ഇത്രയധികം സ്വീകാര്യത ലഭിച്ചത്. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് അദ്ദേഹം ഈ കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയത്. അതുകൊണ്ടാണ് അവയെല്ലാം ഇത്രയധികം സ്വാഭാവികവും ശക്തവുമായി നിലകൊണ്ടത്. നാടകത്തിന്റെ സാങ്കേതിക മികവിലും അവതരണ ശൈലിയിലും അദ്ദേഹം പുലർത്തിയ നിഷ്കർഷ വളരെ വലുതായിരുന്നു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം,
2: തൊണ്ണൂറുകളിൽ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ദിവസം നിറഞ്ഞോടിയ ഗോഡ്ഫാദർ എന്ന സിനിമ കാണുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് അഞ്ഞൂറാൻ മുതലാളി മാത്രമായിരുന്നില്ല, എൻ എൻ പിള്ള എന്ന ആ ജീനിയസ് കൂടിയായിരുന്നു. പോട്ടർ കുഞ്ഞാലി, ക്രോസ്ബെൽറ്റ്, കാബാലിക എന്നിവയുടെ രചനകളിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ഗോഡ്ഫാദറിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ സ്ഥിരപ്രതിഷ്ഠ നൽകി. അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിന് എൻ എൻ പിള്ള നൽകിയ അഭിനയ മികവ് അനിർവചനീയമായിരുന്നു. ആ കടുംപിടുത്തക്കാരനായ തറവാട്ടുകാരനവർ മലയാള സിനിമയിലെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളിലൊന്നായി മാറി. നാടകവേദിയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവമുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയും ശരീരഭാഷയും ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി. നാടകത്തിലെ തീക്ഷ്ണത അദ്ദേഹം സിനിമയിലേക്കും കൊണ്ടുവന്നു. അഞ്ഞൂറാൻ സിനിമയിൽ നിറഞ്ഞാടി എന്ന് വേണം പറയാൻ. സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും ശക്തമായ നിലപാടുകളുള്ളവയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ചേർന്നു നിൽക്കുന്നതായിരുന്നു.

നാടകകൃത്ത്, നടൻ, സംവിധായകൻ എന്നതിലുപരി എൻ എൻ പിള്ള ഒരു മികച്ച എഴുത്തുകാരനും കൂടിയായിരുന്നു. നാടകങ്ങൾ കൂടാതെ ചെറുകഥകൾ, ലേഖനങ്ങൾ, വിമർശനങ്ങൾ, യാത്രാവിവരണങ്ങൾ എന്നിവയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലായ്പ്പോഴും ഒരു വിമർശനാത്മകതയും സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞു നിന്നു. അത് വായനക്കാരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്ത് ശൈലി വളരെ മൂർച്ചയുള്ളതും എന്നാൽ ലളിതവുമായിരുന്നു. സാധാരണക്കാരനു പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു ആ വാക്കുകൾ. അനുഭവങ്ങളുടെ ചൂളയിൽ ചുട്ടെടുത്ത ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. ആത്മകഥയായ ഞാൻ കൂടാതെ നാടകദർപ്പണം, ഗുഡ് നൈറ്റ്, കാപാലിക തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മലയാള സാഹിത്യത്തിന് ലഭിച്ച വിലമതിക്കാനാവാത്ത സംഭാവനകളാണ്. അദ്ദേഹത്തിന്റെ ഓരോ കൃതിയും ഒരു പ്രത്യേക വിഷയത്തെ ആഴത്തിൽ സ്പർശിക്കുകയും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്തു. നാടകദർപ്പണം ഇന്നും നാടകക്കാർക്ക് ഒരു റഫറൻസ് ഗ്രന്ഥമാണെന്നതിൽ സംശയമില്ല.

എൻ എൻ പിള്ളയുടെ ജീവിതം ഒരു പോരാളിയുടേതായിരുന്നു. മലേഷ്യയിൽ പത്രപ്രവർത്തകനായിരിക്കെ അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുകയും സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കുചേരുകയും ചെയ്ത ആ കാലഘട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ആ പോരാട്ട വീര്യം അദ്ദേഹത്തിന്റെ നാടകങ്ങളിലും ജീവിതത്തിലും പ്രതിഫലിച്ചു. പ്രതിബന്ധങ്ങളെ തന്റെ ഇടത്തോടെ നേരിടാനും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. സ്വാതന്ത്ര്യസമരത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹം വെറുമൊരു കലാകാരൻ മാത്രമായിരുന്നില്ല, രാജ്യസ്നേഹിയായ ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. ആധുനിക മലയാള നാടകവേദിയെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ വലിയ പങ്കുവഹിച്ചു. ഒരു സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായില്ല. എപ്പോഴും സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തി.

എൻ എൻ പിള്ള എന്ന ജീനിയസ് വിയോഗപ്പെട്ടിട്ട് ദശാബ്ദങ്ങളായി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നാടകങ്ങളും സിനിമയിലെ കഥാപാത്രങ്ങളും പുസ്തകങ്ങളുമെല്ലാം പുതിയ തലമുറയ്ക്ക് ഇന്നും വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സാമൂഹിക വിമർശനങ്ങളും ഇന്നും നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു കലാകാരന് എങ്ങനെ സാമൂഹിക മാറ്റത്തിന് കാരണമാകാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെയും കലയിലൂടെയും തെളിയിച്ചു. യുവതലമുറയിലെ നാടക പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഒരു പാഠപുസ്തകമാണ്. അഭിനയത്തിന്റെയും സംവിധാനത്തിന്റെയും എഴുത്തിന്റെയും മികച്ച മാതൃകകളാണവ. കാലം മാറുംതോറും അദ്ദേഹത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയേയുള്ളൂ. കാരണം അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളായിരുന്നു. ഒരു കലാകാരൻ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ എൻ പിള്ളയുടെ ജീവിതം.

0: എൻ എൻ പിള്ള എന്ന പേര് കേവലം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നില്ല, അത് മലയാളത്തിന്റെ സാംസ്കാരിക പ്രതിരോധത്തിന്റെയും നാടകീയമായ പരിണാമത്തിന്റെയും പര്യായമാണ്. അക്ഷരങ്ങളിലെ അഗ്നി നക്ഷത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ഒരു രാഷ്ട്രീയ ദർശനമുണ്ടായിരുന്നു. ഓരോ നാടകത്തിലും ഒരു സാമൂഹിക ലക്ഷ്യമുണ്ടായിരുന്നു. കാപാലിക പോലുള്ള നാടകങ്ങൾ അരങ്ങിൽ സൃഷ്ടിച്ച വികാരം, ഗോഡ്ഫാദറിലെ അഞ്ഞൂറാൻ സ്ക്രീനിലുണ്ടാക്കിയ ഊളം, ഞാനെന്ന ആത്മകഥ വായനക്കാരിൽ നിറച്ച അഗ്നി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന്റെ ആഴവും പരപ്പും വെളിപ്പെടുത്തുന്നു. സോഷ്യലിസം മുതൽ ചേരിചേരാ നയം വരെ ലളിതമായി ആടുകളുടെ കഥയിലൂടെ പറഞ്ഞ ഒരു വിപ്ലവകാരി, അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് മരണമില്ല. അത് അക്ഷരങ്ങളിലൂടെയും അരങ്ങിലൂടെയും എന്നും നമ്മോടൊപ്പം ജീവിക്കും. ഈ ആചാര്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരേ ഒരു താരത്തിൽ നിന്ന് വിട പറയുന്നു. നാടകവേദിയുടെ ഈ സുവർണതാരം എന്നും നമ്മുടെ ഓർമ്മകളിൽ ഒരു ഉജ്ജ്വല നക്ഷത്രമായി നിലകൊള്ളുക തന്നെ ചെയ്യും.
1: 57 വർഷത്തിനുള്ളിൽ ഞാൻ പഠിച്ച രാഷ്ട്രീയം എന്താണെന്നറിയോ? സുഹൃത്തുവാദത്തിൽ
2: എനിക്ക് രണ്ടാറുണ്ട്. അതിനൊന്നേ ഞാൻ തനിക്ക് വരുന്നു, അതാണ് സോഷ്യലിസം. എന്റെ രണ്ടാടിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ടത് എനിക്ക് രണ്ടു തോളം പാലി വീതം ദിവസം തരുന്നു, അതാണ് കമ്മ്യൂണിസം. എന്റെ ഒരാടിനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാടിനെ ഞാൻ വാങ്ങുന്നു, അതാ ക്യാപിറ്റൽ. ഇരി ചെവിയറിയാതെ ഞാൻ തന്റെ മുട്ടനാടിനെ ഓട്ടിക്കും, അതാ ഇന്ത്യ. എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാടിനെ എടുക്കണം, അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ കൂടിയാകുമ്പോ പഷ്ണി കിടന്ന് എല്ലും തോലുമായി എന്റെ ആടിനെ ഞാൻ ഇറച്ചി കഴിക്കി വെക്കും. ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനെ ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് 80% മാത്രച്ചു കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും, അതാ ഡെമോക്രസി. എന്റെ പെണ്ണാടിനെ വേലിക്കപ്പുറത്തും തന്റെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുറ്റി അടിച്ചു കെട്ടി രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? അതായി ചേച്ചി ചേരാനായോ എന്ന് പറഞ്ഞത് രാത്രിയെ ശുദ്ധ തട്ടിപ്പ് അല്ലെന്താ ഈ ഉദരനിമിത്തം വിവൃത വേഷം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഗതം ഈ രാത്രിയിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ രണ്ട് തലമുണ്ട്. ഒന്ന്, അത് ദുരുപയോഗം ചെയ്ത് കുട്ടികൾ വഴിതെറ്റുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു, ആർക്കെതിരെയും എന്തും പറയാം എന്ന അവസ്ഥയുണ്ട് എന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത്. സുപ്രീം കോടതിയും കുട്ടികൾ അക്കൗണ്ട് തുറക്കുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇത്തരം പരാതികൾ വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ സൃഷ്ടിച്ചിട്ടുള്ള വലിയ നന്മകളും വിപ്ലവങ്ങൾ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എവിടെയാണെന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഇന്ന് ലോകം മുഴുവൻ വ്യാപകവും സജീവവുമായ ഒരു സാമൂഹിക മാധ്യമമാണ് ഫേസ്ബുക്ക്. ഒരു വലിയ വിഭാഗം അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു. എവിടെയും എന്തിനും ഒരു ന്യൂനപക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലും അത് നന്നായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവർ അവരുടെ നിരാശയും കഴിവില്ലായ്മയും കുറ്റബോധവും അജ്ഞതയും അപവാദവും അതിൽ പോസ്റ്റ് ചെയ്യും. അവരുടെ അതേ മാനസികാവസ്ഥയുള്ള 50 or 60 ലൈക്കിലും സമാന അവസ്ഥയുള്ള ചിലരുടെ കമന്റിലും അവർ സായുജ്യമടയും. ചിലർ സ്ത്രീകളെ അപമാനിച്ച് സായുജ്യമടയും, ചിലർ വ്യക്തികളെ അധിക്ഷേപിച്ച് സായുജ്യമടയും. അതുകൊണ്ട് ഫേസ്ബുക്ക് ഒരു അപകടം പിടിച്ച സാമൂഹിക മാധ്യമമാണെന്ന് ഒരിക്കലും കരുതരുത്. ഒരു പാട്ട് കേട്ടാലോ?

ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ മാത്രം ഓപ്പറേഷനുള്ള മുഴുവൻ തുകയും കണ്ടെത്താൻ കഴിഞ്ഞ ചരിത്രം നമുക്കുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് മണിപ്പൂരിലെ തൗബാൽ നഗരമാണ്. പാതയോരങ്ങൾ മുഴുവൻ ഫലവൃക്ഷങ്ങൾ, അലങ്കാര ചെടികൾ. ഇതിനു തുടക്കം കുറിച്ചതും അതിനായി ഒത്തുകൂടിയതും ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ്. ഇതെല്ലാം ഫേസ്ബുക്കിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചതിൻ്റെ പരിണത ഫലമാണ്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ക്രിയാത്മകമായി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അക്കൗണ്ടിനെ നിയന്ത്രിക്കണമെന്നോ നിരോധിക്കണമെന്നോ പറയുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണ്. ആശയങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള, നിലപാടുകൾ വ്യക്തമാക്കാനുള്ള, നന്മയുടെ സൂര്യകാന്തി പൂവുകൾ വിരിയിക്കുവാനുള്ള, സർഗാത്മകത വ്യാപിപ്പിക്കാനുള്ള ഒരു വലിയ തട്ടകമാണ് ഫേസ്ബുക്ക് എന്ന് മറന്നുപോകരുത്. അല്ലാതെ പണം കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുടുംബത്തെ പറയാനും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങൾക്കെതിരായ വ്യക്തിയെ താറടിച്ചു കാണിക്കാനും ഉള്ളതല്ല ഈ തട്ടകം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ ചിലരെങ്കിലും വ്യക്തി അധിക്ഷേപങ്ങളും സ്ത്രീകളെ അവഹേളിക്കലും ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ അവർക്കറിയാഞ്ഞിട്ടാണ് എന്നതുകൊണ്ട് തന്നെ. രണ്ടുവരി കവിത കുറിക്കാൻ അറിയില്ല, എന്താശയം പറയാനാണ്? ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച് എഴുതാമെന്ന് വെച്ചാൽ പത്രമല്ലാതെ വേറൊന്നും വായിക്കാറില്ല. നിലപാട് പണ്ടേയില്ല, ആകെയുള്ളത് അസൂയയും അപവാദം പറയുക എന്നതും മാത്രമാണ്. അവനവനെ കൊണ്ടാകുന്നതല്ലേ ചെയ്യാനാവൂ. അല്ലേ, ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഫേസ്ബുക്കിൽ കാലങ്ങളായി വ്യക്തമായ നിലപാടുകളും ആശയ ആവിഷ്കാരങ്ങളുമായി തുടരുന്ന എത്രയോ പേരുണ്ട്. പെട്ടെന്ന് നാവിൻ തുമ്പിലെത്തുന്നത് എഴുത്തുകാരനായ ഷിനിലാൽ, ഡോക്ടർ ജിനേഷ്, ഡോക്ടർ മനോജ് എന്നിവരുടെ പേരുകളാണ്. വളരെ വ്യക്തമായ നിലപാടുകൾ. എന്തെങ്കിലും എഴുതി മൂന്നു പേരുടെ ലൈക്ക് കിട്ടി സായുജ്യമടഞ്ഞ് ഫേസ്ബുക്കിൻ്റെ പേജുകളെ മലിനമാക്കുന്നവർ ഇവരുടെ പേജുകളെ വല്ലപ്പോഴുമൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, തീർച്ചയായും നല്ലതായിരിക്കും. ഒരു പാട്ട് കൂടി കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരേ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളുമായിരിക്കും. സ്കൂൾ തുറന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് എല്ലാവരുടെ ബുക്കും ഒന്ന് പരിശോധിച്ചു നോക്കൂ. ചിലർ നന്നായി അടുക്കും ചിട്ടയുടെ നോട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. ചിലർ എഴുതി വെട്ടി വരച്ച് കീറി പൂജ്യം വെട്ടി കളിച്ചു വെച്ചിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും ഇങ്ങനെ പൂജ്യം വെട്ടി കളിക്കുന്നവരുണ്ട്. എന്തു ചെയ്യാനാവും അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടാലോ?

എന്തു ചെയ്യണമെന്നറിയാതെ ഒരു കാര്യത്തെ ദുരുപയോഗം ചെയ്യുന്നവരെ പേടിച്ച് ആ കാര്യത്തെ നിയന്ത്രിക്കണമെന്നും നിരോധിക്കണമെന്നും പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചില്ലേ, എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതുപോലെയാണ്. സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ ശരിയായി ഉപയോഗിക്കാൻ പഠിപ്പിക്കാം, അതാണ് പ്രധാനം. നമുക്ക് വേണ്ടത് ഒരു സാമൂഹിക മാധ്യമ സാക്ഷരതയാണ്. അത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗവുമാണ്. ഒരു പാട്ട് കൂടെ കേൾക്കാം.

ഇവിടെ രണ്ട് വിഭാഗം ജനതയെയുള്ളൂ, ക്രിയാത്മകതയുള്ളവരും അലസരും. ക്രിയാത്മകത ജീവിതത്തെ പൊലിപ്പിക്കും, അലസത ഔദാര്യത്തിന് കീഴടങ്ങും. അത് കുറ്റബോധമുണ്ടാക്കും, നിരാശാബോധത്തിന് അത് കാരണമാകും. അത് സാമൂഹിക ദ്രോഹങ്ങളിലേക്ക് ആളുകളെ നയിക്കും. സ്ത്രീകളെ അപമാനിക്കലും വ്യക്തികളെ അധിക്ഷേപിക്കലും സാമൂഹിക ദ്രോഹമാണ്, ആന്റി സോഷ്യലാണ്. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

ക്രിയാത്മകതയുള്ളവർ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കില്ല. അവരുടെ ജോലികൾ അവർ നന്നായി ചെയ്തുകൊണ്ടിരിക്കും. നന്നായി പാചകമറിയുന്നവർ അപ്പുറത്തെ അടുക്കളയിൽ കണ്ണുനട്ടിരിക്കില്ലല്ലോ, അല്ലേ? സ്വയം നോക്കാതെ അന്യൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക ചിലർക്കൊരു രസമാണ്. പണ്ടുകാലത്ത് ഒരു ജോലിക്കും പോകാതെ കടത്തിണകളിൽ വന്നിരുന്ന് റോഡിലൂടെ പോകുന്നവരെ കമന്റും കുറ്റവും പറഞ്ഞിരിക്കുന്നവരുണ്ടായിരുന്നു. ഇന്നവർ കടത്തിണകളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ തിണ്ണകളിലേക്ക് കുടിയേറിയിരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഒരു പാട്ടുകൂടി കേട്ടാലോ?

0: தங்கமணி பொன்னுமணி சட்டம்பி கல்யாணி
1: സ്വാധീനമുണ്ടാക്കാൻ സഹായിക്കാത്ത, ചിന്തയുടെ ഒരു സ്പാർക്കെങ്കിലും ഉണ്ടാക്കാൻ സഹായിക്കാത്ത, പ്രചോദനമുണ്ടാക്കാത്ത, ചെറുതായി ഒരു മാറ്റത്തിനെങ്കിലും പ്രേരകമാകാത്ത ഏതൊരു പോസ്റ്റും ശവതുല്യമാണ്. ഏതോ ചിത്രത്തിൽ പറയുന്നത് പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ മാത്രമാണവ. ഇടയ്ക്കിടയ്ക്ക് ജോയ് മാത്യുവിൻ്റെ പോസ്റ്റുകൾ കാണാറുണ്ട്, വല്ലപ്പോഴും രവിചന്ദ്രൻ്റെ, ഡോക്ടർ ജിനേഷിൻ്റെ, മനോജിൻ്റെ. അവയിൽ തീയുണ്ട്, നിലാവുണ്ട്, വസന്തമുണ്ട്. അതൊക്കെ വായിച്ചു പോകുന്നതിനിടയ്ക്ക് കയറി വരുന്ന മറ്റു ചിലരുടെ അസഭ്യങ്ങൾ, അസംബന്ധങ്ങൾ. ഖലീൽ ജിബ്രാന്റെ വരികളാണ് ഓർമ്മ വരുന്നത്. മരിച്ചവന് ശവക്കച്ചകൾ അണിഞ്ഞവരെ ഉയർത്തെണീൽപ്പിക്കാനാവില്ല. അത്രയേ പറയുവാനുള്ളൂ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

സുഖദമീരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. കാരണം ഈ ലോകത്തിൽ അലസരായിരിക്കുക അല്ല നമ്മുടെ ലക്ഷ്യം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഒരുപക്ഷെ ലോകത്തെ തന്നെ പുനർനിർവചിക്കുവാനുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്, അവകാശമാണ്. സുഖമായി ഉറങ്ങാം, സന്തോഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി. സ്നേഹപൂർവം, മധുജല.